रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

Sono 91.7 FM. 91.7 FM. Qatar's favorite radio station.

दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए।

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ്. അപ്പൊ അതേ ഒരു ബ്യൂട്ടി ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഉണ്ടാവട്ടെ. അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് നല്ലോണം ഉണ്ടാവാറില്ലേ? ഇപ്പോൾ എല്ലാമൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിക്കുക, അതായത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോകണം, ഇപ്പൊ പോട്ടെ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എല്ലാം വെച്ച് കഴിഞ്ഞാലും അറിയാതെ എഴുന്നേറ്റ് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ഉറക്കത്തിൽ പലതവണ ഞെട്ടി ഞെട്ടി ഞെട്ടി നമ്മളിങ്ങനെ ഫോൺ എടുത്ത് നോക്കും, ടൈമായോ ടൈമായോ. അത് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ അതുണ്ട്, അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കണം പോകണം. അത് ടെൻഷനുള്ള കാര്യമാണെങ്കിലും സന്തോഷമുള്ളൊരു കാര്യമാണെങ്കിലും നമ്മളെല്ലാവരും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണ് ഭയങ്കര ആവേശത്തോടു കൂടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് അതുപോലെ സന്തോഷിക്കാനുള്ളൊരു കാര്യം ഉണ്ടായിരിക്കണം, നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കണം, നമ്മൾ തന്നെ ഉണ്ടാക്കുക. അപ്പൊ ലൈഫിനോട് കുറച്ചും കൂടി ഒരു ഇഷ്ടം നമുക്ക് ഉണ്ടാകും. ആ ഒരു ഇഷ്ടത്തിൽ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൻഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ് കൂടി. ഞാൻ ചച്ചു. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫോൺ നോക്കണ ഒരു ശീലം എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാനും ചെയ്യാറുണ്ട്, നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷേ ഫുൾ ടൈം 24 hours ഇതിങ്ങനെ റീൽസ് ഒന്നും നോക്കി ഇരിക്കരുത്, അത് വളരെ മോശമാണെന്ന് അറിയാം. അത് ഞാൻ നോക്കണ കൂട്ടത്തിൽ ഒരു ഒരു പോസ്റ്റ് കണ്ടു കേട്ടോ. അതിനകത്ത് കണ്ട കാര്യം ഇതാണ്, എത്ര പേരതിനെ വിശ്വസിക്കും, എത്ര പേർ അതിനെ തള്ളിക്കളയും എന്നൊന്നും അറിഞ്ഞുകൊണ്ടും അല്ലല്ലോ ഒരാളത് പോസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കണമെന്ന് കരുതുക, അപ്പം തന്നെ ഞാൻ ഒരു കാറ് മേടിക്കാൻ പോകുന്നു എന്ന് സ്റ്റേറ്റസ് ഇടുന്നു. അല്ലെങ്കിൽ ഒരു 100 പേരോട് പറയുന്നു, എടാ ഞാനിങ്ങനെ വണ്ടി മേടിക്കാൻ പോകണു, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വീട് വയ്ക്കാൻ പോകണു അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് മേടിക്കാൻ പോകണമെന്ന് വിചാരിക്കുക, അപ്പോഴത്തന്നെ ഞാനിത് ചെയ്യാൻ പോകണം, അങ്ങനെ ചെയ്യാൻ പാടില്ല. കീ മേടിച്ചതിന് ശേഷം മാത്രം വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ സന്തോഷത്തോടുകൂടി ഉണ്ടാക്കുന്ന അച്ചീവ്മെൻറ്റ്സ് ഒന്നും തന്നെ അതിന് മുൻപ് ആരോടും അധികം പറയാനായിട്ട് പാടില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊട്ടിഘോഷിക്കാൻ പാടില്ല എന്നൊരർത്ഥം. അത് കുശുമ്പ് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാകും, അത് നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന പറയുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഈ തൊട്ടതും തൊടുന്നതും എല്ലാം ഇങ്ങനെ സ്റ്റേറ്റസ് ഇട്ടിട്ടും സ്റ്റോറി ഇട്ടിട്ടും എല്ലാവരും അറിയിക്കുന്നത്? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടത്. എത്ര പേരൊക്കെ അതിൽ വിശ്വാസം ഉണ്ടാവുന്നൊന്നും അറിയില്ല, പക്ഷെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എനിവേ കേൾക്കുന്നു ഇത് റേഡിയോ സിനോ.

ഒരു ട്രിപ്പ് പോവാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, അപ്പോൾ തന്നെ സ്റ്റേറ്റസ് ഇടുവോ ഞാൻ പോകുന്നു ട്രിപ്പിന് എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയും. അങ്ങനെയാണോ പതിവ്? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ് കൂടെ ഞാൻ ചച്ചു. നമ്മളെ കഷ്ടപ്പെട്ടു, ലീവ് എടുത്തു, പൈസ ഉണ്ടാക്കി, ട്രിപ്പിന് പോകുന്നു. ട്രിപ്പിന് പോയി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എന്താ വന്നാലും കയ്യിലുണ്ടാകും. അതൊരു അഞ്ചു പേരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല, എന്താണെന്നറിയില്ല. ഓക്കെ, നമ്മളിപ്പോൾ നല്ല സ്ഥലങ്ങൾ കാണുന്നു, അതൊന്ന് ഫോട്ടോ എടുക്കണു, അത് സ്റ്റേറ്റസ് ഇടുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ പോയി വന്നതിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വന്നേക്കാമെന്ന്. അത് വേറൊന്നും കണ്ടല്ല, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചിലർ വിചാരിക്കും, ഓ ഇവിടെ എവിടേക്കാണ് പോകണം, ഷോ എനിക്കൊന്നും പറ്റണില്ലല്ലോ, എന്തൊരു കഷ്ടമാണ്, അത് നെഗറ്റീവ് തോട്ടാണ്. അല്ലെങ്കിൽ ഓ പോണ കണ്ടില്ലേ, പോണ പോകണ്ടില്ല, ഇവൾക്കൊക്കെ എന്താ പോണേന്, അങ്ങനെയും പറയും. ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 100 നെഗറ്റീവായിട്ടുള്ള, ഒരു 10 നെഗറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ ലൈഫിൽ ഇത് കാണിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ട്രിപ്പിന് പോവാം, മാക്സിമം എൻജോയ്.

റേഡിയോസിനും ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇടയ്ക്കൊക്കെ തോന്നുന്നൊരു സന്തോഷമാണ്. അപ്പൊ ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ഏതാണെന്ന് വെച്ചാൽ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുര. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണെന്ന് പറയും. 1000 പേജ് ഉണ്ട്, പക്ഷെ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് താഴ്ത്തി വെക്കാനായിട്ട് തോന്നില്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കണം എന്ന് തോന്നും. അതുകൊണ്ട് 1-2 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ പകുതിയും തീർത്തിരിക്കും. അങ്ങനെ അടിപൊളിയായിട്ട് വായിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അപ്പൊ അതിലൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ മനസ്സിൽ അസൂയയുടെ തിളച്ചു മറിയില്ല, അസൂയയുടെ മുളക് തിളച്ചു മറിയുക എന്ന് പറയുക. അത് അപ്പോ അങ്ങനെ അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ ദോഷം ആ മനസ്സിന് തന്നെയായിരിക്കും. അതായത് അസൂയ നിറഞ്ഞൊരു മനസ്സിന് ഒരിക്കലും സമാധാനത്തിന്റെ തീരം കണ്ടെത്താനായിട്ട് പറ്റില്ല. എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്താണ് നമ്മുടെ സ്വപ്നം, ഇതെല്ലാം നമ്മൾ മറന്നു പോകും. നമുക്കൊരു കാര്യം ചെയ്യാനുള്ള എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് തന്നെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ആരെക്കുറിച്ച് ഓർത്തിട്ടാണോ അസൂയപ്പെടുന്നത്, അവർ വച്ചടി വച്ചടി വച്ചടി കയറിക്കൊണ്ടിരിക്കും. കാരണം മറ്റുള്ളവർ അസൂയപ്പെടുന്നുണ്ട്, നമ്മൾ ചവിട്ടിത്താഴ്ത്താൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊരു പ്രത്യേക എനർജി തരും. ഇല്ല, തോൽക്കാൻ പാടില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ കണ്ട് അസൂയപ്പെടുന്നതിനേക്കാൾ അവനവൻ്റെ കാര്യം ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വായിച്ചപ്പോൾ എന്തൊരു രസമായിട്ടാണ് അതിങ്ങനെ പറഞ്ഞു വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തികൾക്ക് അടിപൊളിയിട്ട് എഴുതാനായിട്ട് പറ്റും ആത്മകഥ. അപ്പൊ പറ്റുവാണെങ്കിൽ ഈ ഒരു പുസ്തകം എടുത്ത് വായിക്കണം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേ, നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ തന്നെ നടക്കുള്ളൂ, അടിപൊളിയായിട്ട് ഈ ഒരു ദിവസം മുന്നോട്ട് പോട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

ബാലൻ മൂവിയിലെ പാട്ട് കേട്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അൻസുപ്രഭാതം, എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ് കേട്ടോ. സെപ്റ്റംബർ 13 ഞായറാഴ്ച ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ആഴ്ചയും ഒക്കെ വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഇടവേളകൾ എടുക്കാതെ അല്ലെങ്കിൽ ഇടവേളകളില്ലാതെ നമ്മുടെ കാര്യങ്ങളും ജോലികളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര തിരക്കിലും കാര്യങ്ങളിലുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഞാൻ വായിച്ചൊരു റൂളാണ് കേട്ടോ. 45 മിനിറ്റ് റൂൾ എന്ന് പറയുന്നൊരു സംഭവമാണ്. ലോകത്തിലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്നുള്ളതാണ് ഇതിനെ പൊതുവെ പറയപ്പെടുന്നത്. 45 മിനിറ്റ് റൂൾ എന്ന് പറയുന്നൊരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ 45 മിനിറ്റ് പൂർണ്ണ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. തുടർന്നൊരു 10-15 മിനിറ്റ് നിർബന്ധമായിട്ടും ഫോൺ ഉപയോഗിക്കാതെയുള്ള ചെറിയ ഇടവേളകൾ നമ്മൾ എടുക്കുക. മൊബൈൽ സ്ക്രീനിൽ നിന്നും മാറി നിൽക്കുന്ന ഇത്തരം ഗുണനിലവാരമുള്ള ഇടവേളകൾ നമ്മളുടെ ക്ഷീണമൊക്കെ അകറ്റിയിട്ട് നമ്മളുടെ ബ്രെയിനിന് കൂടുതൽ അല്ലെങ്കിൽ ഒരു പുതിയ ഊർജം നൽകും എന്നാണ് പറയുന്നത്. കൂടുതൽ സമയം ജോലി ചെയ്യുന്നതിന് മാത്രമല്ല കൃത്യമായ ഇടവേളകളോടുകൂടി സ്മാർട്ടായിട്ട് ജോലി ചെയ്യുന്നതിലാണ് കാര്യം എന്ന് മനസ്സിലാക്കുന്ന പലരും ഈ ഒരു 45 മിനിറ്റ് റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. ലോകത്തിലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് എന്നാണ് ഇങ്ങനെ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റെഡി അല്ലെങ്കിൽ പറ്റുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു 45 മിനിറ്റ് റൂൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു കുഞ്ഞു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും നമ്മുടെ കുട്ടികളുടെ മെസ്സേജുകളും ഒക്കെ തന്നെ വരുന്ന സമയത്താണ് ഈ ഒരു മോർണിംഗും ഈ ഒരു ടൈമും ഒക്കെ നമുക്ക് കൂടുതൽ സന്തോഷമായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് തോട്ട്സ്, ഒപ്പം തന്നെ കുട്ടികളുടെ മെസ്സേജുകൾ ഒക്കെ തന്നെ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് അടുത്ത പാട്ടിലേക്ക് കൂടി നമ്മൾ പോവാണ്. എന്നും എപ്പോഴും എന്ന സിനിമയിൽ ജയചന്ദ്രൻ സർ രാജലക്ഷ്മിയും ചേർന്ന് പാടിയൊരു നല്ല പാട്ട് ദാ നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഇനിയുള്ള ടൈം ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും, ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമോർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just be

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് നമ്മളുടെ കുട്ടികളും എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ വന്നു നിൽക്കുന്ന സമയമാണ്. സുപ്രഭാതം റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് അടിപൊളി വീക്കെൻഡ് കഴിഞ്ഞ് ബാക്ക് ടു സ്കൂളിലേക്ക് പോകുന്ന കിഡ്സിന് സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ റൌഫ് അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. അഹ്ലാം റിദ ഗ്രേഡ് 1 IDL 1B ആണ്, IDL പഠിക്കുന്നു. റുവ ഫാത്തിമ അന്നൂറ ഗ്രേഡ് 4C ആണ്, MES പഠിക്കുന്നത്. അഹമ്മദ് ഫലേ ഗ്രേഡ് 6 MES, അഹമ്മദ് നഹിയാൻ KG സെക്ഷൻ MES എന്ന് പറഞ്ഞിട്ട് അവരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. അൻസൽ ഹബീബ് ഗുഡ് മോർണിംഗ്, ജിസൽ ആൻഡ് ജിയാൻ എല്ലാവർക്കും ഒരു നല്ല ഒരു ഗ്രേറ്റ് വീക്ക് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അഫ്ര അഫ്രീൻ ആൻഡ് ഐസം അവരുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. രാജേഷിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. സുലൈമാൻ സുഖല്ലോ നിസോ എന്ന് ചോദിക്കുന്നു, സുപ്രഭാതം എന്ന് പറയുന്നു, തിരിച്ചും സുപ്രഭാതം, സുഖമായിട്ട് പോയിരുന്നു. നെക്സ്റ്റ് മന്നക്കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ക്യാൻ യു സീ ഗുഡ് മോർണിംഗ് ടു റേഡിയോ സുനു ആൻഡ് ഓൾ മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മന്നക്കുട്ടിയുടെ എല്ലാ ഫ്രണ്ട്സിനും നമ്മളുടെ ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഫോട്ടോ അയച്ചു വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഉമേഷ് ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ്. ഷൈജുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഫോഗി ഡേ ആണ്, അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ ഷൈജു തന്നിട്ടുണ്ട്. കൂടി ഒരു ഫോട്ടോയും കൂടെ അയച്ചു തന്നിട്ട് ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്ത് പോകൂ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഷൈജു. ലിജിൻ്റെയും ഇറ്റ്സാക്ക് ആൻഡ് ലിസിൻ്റെ വക ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഇഷാനി കുട്ടിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഷിബു അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നിസാസ് ഗുഡ് മോർണിംഗ്, ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. നാസർജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. സുപ്രഭാതം പറയുന്നു, തിരിച്ചും സുപ്രഭാതം. അമാൻ ഷജീർ MESൽ നിന്ന് മോർണിംഗ് മെസ്സേജ് പറയുന്നുണ്ട്. നീതി മോഹൻ, ഷാജു ശ്രീധർ, അങ്ങനെ ഒരുപാട് പേരുടെ നല്ല മെസ്സേജുകൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അനൂപ് നൈനാൻ്റെ മെസ്സേജ് ഉണ്ട്. താങ്ക് യു M4 മാരി ആൻഡ് റേഡിയോ സുനോ ഫോർ ദ വണ്ടർഫുൾ ഈവനിങ് എന്ന് പറഞ്ഞിട്ട് അനൂപ് ആൻഡ് ഫാമിലിയുടെ മെസ്സേജ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലക്ഷ്മിയുടെ മോർണിംഗ് മെസ്സേജാണ്. ലക്ഷ്മിക്ക് ഒരു നല്ല മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. അനൂപും ഫാമിലി ഇന്നലെ നമ്മുടെ M4 മാരി പ്രോഗ്രാമിലുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല ഗംഭീര അറ്റയറിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അനൂപ്പിനും ഫാമിലിക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു കേട്ടോ. അവർ അടിപൊളിയായിട്ട് ഇന്നലെ നമ്മളെല്ലാവരുടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആ അനൂപ്പിനും ഷറിനും മോൾക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം പറയുന്നു കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നേരെ ഞാൻ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസ് ഓപ്പൺ ചെയ്യുകയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ റെഡിയായി കാണും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചോദ്യം ഇതാണ്, ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന ആ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ്? കുട്ടികളുടെ അടുത്താണ് ചോദ്യം. ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന ആ ഒരു ബുക്കിന്റെ ഓതർ ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. കാരണം ഇത് ചോദിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഇന്ന് ഇൻ്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യത്തിലേക്ക് വന്നത്. ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ്, ആ ഒരു ഓതറുടെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സ്കൂൾ ബസ്സിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം. അപ്പോൾ കുട്ടീസ് വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ അയച്ചിട്ടുള്ളൂ. ഒന്നുകൂടി ഞാൻ ചോദ്യം പറയുന്നു, ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന ആ ഒരു ബുക്കുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ്, ആ ഒരു ഓതറുടെ പേരാണ് ചോദിക്കുന്നത്, അയച്ചോളൂ. 5000 എന്ന നമ്പറിലേക്ക്. സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ എല്ലാവരും ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. കൂടെ തന്നെ ഓർവിൽ ആൻഡ് എവ്ലിൻ റോസ് ഫാമിലിയിൽ നിന്നും അവരുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. അഭിജാനിക്സിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഇന്ന് നേരത്തെയാണല്ലോ അഭിജാനിക്സൺ. നെക്സ്റ്റ് ഡേ ശ്യാംലാലിൻ്റെ ഗുഡ് മോർണിംഗ് ആണ് എത്തിയിട്ടുള്ളത്, വെരി ഗുഡ് മോർണിംഗ്. ശ്യാംലാൽ ഇങ്ങനെ യാത്രയിലാണ്, അപ്പോൾ അതിനിടയിൽ ഒരു ഫോട്ടോയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ശ്യാം. നെക്സ്റ്റ് മുജീബ് ആണ്, ഗുഡ് മോർണിംഗ് നീ എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ആൽഫ്രഡ് ആണ് നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ബെസ്റ്റ് വിഷസ് ടു പ്രണവ് ആൻഡ് പ്രാർത്ഥന, വി ആർ ഗോയിങ് ടു ലയോള ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് ആൽഫ്രണ്ടിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പം പ്രണവിനും പ്രാർത്ഥനയ്ക്കും നമ്മളുടെയും ബെസ്റ്റ് വിഷസ് പറയുന്നു. നെക്സ്റ്റ് ഡേ നമ്മുടെ സൂര്യദർശ് ദിനേഷിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അജയ് ജേക്കബിന്റെ മെസ്സേജ്, മക്കളെ വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് ലൈഫിലേക്ക് ലഭിച്ചു, നന്ദിയോടെ ആയിരിക്കാം, മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കാം സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു നല്ല മെസ്സേജാണ് നമ്മളുടെ അജി. അദ്ദേഹം എല്ലാ ദിവസവും നല്ല നല്ല മെസ്സേജുകൾ അയക്കാറുണ്ട്. അപ്പോൾ ഇന്നും വളരെ ബ്യൂട്ടിഫുൾ ആയൊരു മെസ്സേജ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്നറിയാമോ? ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് റഷീദ്, ജദീഷ് ആൻഡ് കബീർ നോബൽ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമുക്കൊരു അടിപൊളി സെൽഫിയൊക്കെ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫുൾ ടീമിനും നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. റഷീദ്, ജദീഷ് ആൻഡ് കബീർ കേട്ടോ. മണി മച്ചിങ്ങൽ, അദ്ദേഹത്തിന് ഗുഡ് മോർണിംഗ് ഉണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സക്കീർ അലനല്ലൂർ, കൊള്ളാലോ സ്ഥലത്തിൻ്റെ പേര് അലനല്ലൂർ എന്ന് പറയുന്നൊരു സ്ഥലം. ഓക്കെ, സക്കീർ ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ് എം ഇ എസിൽ നിന്നും. നെക്സ്റ്റ് റൈറ്റ് ആൻസർ അയച്ചിട്ട് നമ്മുടെ സ്റ്റീവൻ ആൻഡ് സെയ്റ ജോയിൻ ചെയ്യുന്നുണ്ട്, കറക്റ്റാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നിഹാൽ, നിവിൻ, ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ ധുമാമയിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ട് റിയാസ് എത്തിയിട്ടുണ്ട്. കൂർഗിൽ നിന്നാണ് റിയാസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ഹെബിൻ്റെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. ഹെബിൻ, ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഹെബിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എവറി വൺ, വിഷിംഗ് യു ഓൾ എ പോസിറ്റീവ് ഡേ. കാരണം ഇന്നത്തെ ദിവസം പോസിറ്റീവ് ഡേ കൂടിയാണ് കേട്ടോ, പോസിറ്റീവ് തിങ്കിങ് ഡേ ആണ്. അങ്ങനെ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട്. ചോക്ലേറ്റ് ഡേ ആണ്, പോസിറ്റീവ് തിങ്കിങ് ഡേ ആണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഒരു ഡേക്ക് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ അവന്തിക്ക കുട്ടിയുടെ റൈറ്റ് ആൻസറാണ്, വെരി ഗുഡ് മോർണിംഗ്. ഷെൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്? ഹായ് നിസ, റേഡിയോ സുനോ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നല്ലോ ഷെൻസെ. ബൈ സുൻഹി സെയിൻ, ഗോയിങ് ടു പൊദാർ പേൾ സ്കൂളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു, റൈറ്റ് ആൻസർ വായിക്കുന്നുണ്ട്. ആരാധ്യ കുട്ടിയും അതിഥിയും ജോയിൻ ചെയ്യുന്നുണ്ട്, നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ഉള്ളത്. ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ, ഓക്കെ ഓക്കെ, അടിപൊളി. വി വിഷ് ഓൾ ദി ബെസ്റ്റ് ടു ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടാണ് ആരാധ്യ കുട്ടിയും അതിഥിയും മെസ്സേജ് അയക്കുന്നത്. നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ജാസ്ലിൻ ആൻഡ് ഓസ്റ്റിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് ജാസ്ലിൻ ഓസ്റ്റിൻ, കൂടെ റൈറ്റ് ആൻസറാണ് നിങ്ങൾ അയച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ആദിഹും ആദിജും അസ്ലിനും അവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പേര് ഇപ്പം തെറ്റിക്കുന്നതാണ് സംശയം, ഇടയ്ക്ക് ഞാൻ ശരിയാക്കി വന്നതാണ്, പിന്നെ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ആ പേരുകളൊന്ന് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ, വീണ്ടും ഞാൻ അതിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ഓക്കെ, എനിക്ക് നേരത്തെ സജീഷ് കൃത്യമായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് പേര് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തെറ്റിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മനോജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ആരൊക്കെയാണെന്നറിയാമോ? ഡിയോൺ ജോ മനോജും ഡാൻജോ മനോജും ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ് അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് നമ്മുടെ ആൽവിസ് ഷിനു, എം ഇ എസ് ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഉള്ള മെസ്സേജാണ്, റൈറ്റ് ആൻസറാണ് അയക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് വരാം, പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്കൊരു കുട്ടി ബ്രേക്കിലേക്ക് പോയാലോ, ഒരു ചെറിയ ബ്രേക്കിലേക്ക്.
1: ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്, let's

ഹായ്, ദിസ് ഇസ് ശ്വേത മേനോൻ. യു ആർ ലിസണിംഗ് ടു ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കുട്ടികൂടാ. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: DC മൂവിയിൽ ഒരു കിടുക്കൻ പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്.
6: അങ്ങനെ
5: നമ്മുടെ ചോദ്യം വളരെ വളരെ സിമ്പിൾ ആയിരുന്നു. ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി, ഈ ഒരു ബുക്ക് എഴുതിയത് ആരാണ് എന്നായിരുന്നു. ഇന്ന് ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ആണ്, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെയും റൈറ്റ് ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നെക്സ്റ്റ് നമ്മുടെ ആൽവിസ് ഷിനു MES ൽ നിന്നാണ് അവരുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നിസ, സുഖല്ലേ എന്ന് ചോദിക്കുന്നു. സുഖം, അടിപൊളിയായിട്ട് പോകുന്നു. ഫൈസ് ആൻഡ് സുലൈമാനാണ് ബ്രില്യൻ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ ഈ റൈറ്റ് ആൻസർ, ഈ മെസ്സേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ദിയാന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഫ്രം ഡാരിൻ ഗ്രേറ്റ് 7 ആൻഡ് ഡാമിൻ ഫ്രം ഗ്രേറ്റ് 4 ആൻഡ് വിഷിംഗ് എവ്രി വൺ എ ഗ്രേറ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഡിയാന്റെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അവർ റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. കറക്റ്റാണ് കേട്ടോ, രണ്ടുപേരും അയച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആണോ നിങ്ങളുടെ മെസ്സേജ് വരുന്നത് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പേര് വായിക്കുന്ന സമയത്ത് ഡറിൻ ആൻഡ് ഡാമിൻ, ഓക്കെ, രണ്ടുപേർക്ക് നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അക്ഷരയും

അക്ഷജം മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ, അക്ഷര ആൻഡ് അക്ഷജ എം എസ് ഇന്ത്യൻ സ്കൂൾ ആൻസറും പറയുന്നുണ്ട്, അടിപൊളി. നെക്സ്റ്റ് നമ്മുടെ നൗറിൻ ആൻഡ് നസ്റിൻ ആണ്, ഐഡിയൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ, അയ്യോ റിയാസെ ഞാനത് നോക്കാം കേട്ടോ, അതിലേക്ക് വരാം. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഷബാനയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ ആഹിലാണ് അയക്കുന്നത്. മിന്നൂസും ടുട്ടൂസും, കൊള്ളാലോ, മിന്നൂസും ടുട്ടൂസും ജോയിൻ ചെയ്യുന്നുണ്ട്. ഭവൻസിൽ നിന്നാണ് അവരുടെ മെസ്സേജ്, റൈറ്റ് ആൻസറാണ് അയക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ജുനൈസ് അസ്ലമാണ് മെസ്സേജ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഐറിൻ അബി ഇല്യൻ മുഹമ്മദ് എം ഇ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്, ജുനൈസിൻ്റെ അക്കൗണ്ടിൽ നിന്നും. ഷെൻസ് പറയുന്നത് ഹാപ്പി ഗ്രാൻഡ് പേരൻസ് ഡേ എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഷെൻസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നെക്സ്റ്റ് വിഷ്ണു ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ് റിഷാലാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഐഷ 10th ഗ്രേഡ് എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് വിജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫോട്ടോ എത്തിയിട്ടുണ്ടല്ലോ, ആരാണിത്? നമ്മുടെ രാംദേവ് ആണ്. ഓക്കെ, രാംദേവ് സ്വാസ്തിക അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നാട്ടിലെ വെക്കേഷനൊക്കെ കഴിഞ്ഞു, ഇന്ന് സ്കൂളിലേക്ക് എത്തുകയാണ്, റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഐസ ആൻഡ് ഒമർ, ഓക്കെ, അവർ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തിൽ സ്കൂളിലേക്ക് പോവുകയാണ് ഐസ ആൻഡ് ഒമർ. നെക്സ്റ്റ് നമ്മുടെ ഹെയ്സ നസൽ ജോയിൻ ചെയ്യുന്നു ഐഡിയയിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ്. ഇഫ്തിഹാറുദ്ദീൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഐഷക്കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ഐഷക്കുട്ടി അയക്കുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് രഞ്ജിത് അക്കു അതു അവർക്കും മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ ചേച്ചി, റിഗാർഡ്സ് റീവ് ജനീലിയ ഡിയോൺ ആൻഡ് ഡെർലി, ബിർള പബ്ലിക് സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ജുവാനോ, കറക്റ്റ് അല്ലേ ഞാൻ പേര് പറഞ്ഞേ, ജുവാനോ നിസ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ജുവാനോ ഗുഡ് മോർണിംഗ് കേട്ടോ. നെക്സ്റ്റ് നവാബ് ആൻഡ് നിഹാൽ ഫ്രം ശാന്തിനികേതൻ സ്കൂളിൽ നിന്നാണ് നവാബിൻ്റെയും നിഹാലിൻ്റെയും മെസ്സേജ് ഉള്ളത്. അൻസൽ പറയുന്നുണ്ട് നമ്മുടെ ഷമാൽ റോഡ് നല്ല ഫോഗിയാണ്, അപ്പം ആ ഭാഗം വഴി പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അൻസൽ ഹബീബ് ഓർമ്മപ്പെടുത്തുന്നു. ജിജി മാത്യുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്? അക്കു, അമ്മു, ആദി, മിഖ, വേദ, ഐമ്മ, ജോബ്, ജുവാൻ, റൈറ്റ് ആൻസറാണ് കേട്ടോ എല്ലാവരും അയച്ചു തന്നിട്ടുള്ളത്, അടിപൊളി. പിന്നെ നമ്മുടെ മാധവും മാനവും ജോയിൻ ചെയ്യുന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ. ചോദ്യം, ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി എന്നുള്ള ആ ഒരു ബുക്ക് എഴുതിയിരിക്കുന്ന അതിൻ്റെ ഒരു ഓതർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി കേട്ടോ. നെക്സ്റ്റ് ഐദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. അഫ്രൻ അബ്ദുല്ല ആൻഡ് ഐസാം, റൈറ്റ് ആൻസറാണ് നിങ്ങളും അയച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് രാഹുലിൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ്, മിനായം പോലെ വന്നല്ലോ. ഓക്കെ, നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും മെസ്സേജ് അയക്കുന്ന പാറുക്കുട്ടിയാണ് കേട്ടോ. പാറുക്കുട്ടി, അനിഖ എന്നാണ് പേര്, പാറു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പാറുക്കുട്ടിയുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, അടിപൊളി. ഗുഡ് മോർണിംഗും പറയുന്നു. അനൂപിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ അവ്നി അനുശ്രീ അനൂപ്, ലയോള ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവ്നി അനുശ്രീ ആൻഡ് അനൂപിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് ഫാത്തിമക്കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഫാത്തിമക്കുട്ടി. രവിശങ്കർജിയുടെ മോർണിംഗ് മെസ്സേജ് നമുക്കിവിടെ ഇങ്ങനെ എത്തി നിൽക്കുന്ന സമയമാണ്. മാധവും മാനവും റൈറ്റ് ആൻസർ, ഞാൻ ചോദ്യം പറഞ്ഞു തീർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ റൈറ്റ് ആൻസറും എനിക്കിവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ ആരുടെയെങ്കിലും പേരുകളിലേക്ക് വരാനായിട്ടുണ്ടോ, ആരുടെയെങ്കിലും പേരുകൾ നമ്മൾ മിസ്സാക്കി പോയിട്ടുണ്ടോ, ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാവരുടെയും പേരുകളിലേക്ക് വന്നു എന്നൊരിക്കലും അമിത ആത്മവിശ്വാസം. ഓക്കെ, വന്ന് ആരെയും മിസ്സായി പോയിട്ടില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ അടുത്ത പാട്ടിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുന്നു. ഗുഡ് മോർണിംഗ് ഫാത്തിമയുടെ മെസ്സേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഗുഡ് മോർണിംഗ് ബൈ ഫാത്തിമ. ഗുഡ് മോർണിംഗ് ഓൾ. ഐഷ, റിദ ആൻഡ് ഫാത്തിമ റുവ, നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെയും മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ ഓക്കെ, ഞാൻ അങ്ങനെ എല്ലാവരുടെയും പേരുകളിലേക്ക് നമ്മൾ വന്നു എന്നുള്ളതാണ് വിശ്വാസം. ഗുഡ് മോർണിംഗ് ഗോയിങ് ടു ഭവൻസ്, ആരാന്നറിയാമോ? നമ്മുടെ സൈറ കുട്ടിയാണ്, സൈറ ഡെറിക്കാണ് ഗുഡ് മോർണിംഗ് അയച്ചിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ് സൈറക്കുട്ടി. കൂടെ തന്നെ നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ എല്ലാവരും പറഞ്ഞു, ആരും തെറ്റായിട്ട് അയച്ചില്ല, എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഉത്തരം നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇൻ്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ആയതുകൊണ്ട് ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന ആ ഒരു ബുക്ക് എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ വളരെ സ്പെഷ്യലായിട്ട് ആ ഒരു റൈറ്റ് ആൻസർ നമുക്ക് അയച്ചു തന്നു. രൗൾ ഡാൽ എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ബുക്ക് എഴുതിയത്. അതിൻ്റെ ഫസ്റ്റ് അമേരിക്കൻ എഡിഷൻ വന്നിട്ടുണ്ടായിരുന്നത് 1964 കേട്ടോ. അപ്പം ഈ ഒരു ഇങ്ങനെ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഇത്തരം ബുക്കുകളൊക്കെ എടുത്തൊന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബുക്സൊക്കെ വായിച്ചോളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ബുക്ക് വായിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്
ബുക്സ് ഒക്കെ ഒന്ന് വായിച്ചാൽ അത് വളരെ നല്ലതാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രം വൈഗാലക്ഷ്മി. ഓ, പുതിയ പേരാണെന്ന് തോന്നുന്നല്ലോ, ഫസ്റ്റ് ടൈം ആണോ വൈഗക്കുട്ടി മെസ്സേജ് അയക്കുന്നത്? ഗുഡ് മോർണിംഗ് ഫ്രം വൈഗാലക്ഷ്മി, നൊവോട്ടിസ് ആൻഡ് മെർസലിൻ ഫ്രം ഭവൻ സ്കൂൾ. ഈ പേരിൽ ഏതൊക്കെയോ പേരുകൾ ഞാൻ മിസ്റ്റേക്കായിട്ട് പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, കറക്റ്റായി കാണും എന്ന് കരുതുന്നു. എനിവേ, ഇവർക്ക് മൂന്ന് പേർക്കും നമ്മളുടെ ഒരു ഒരു സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മന്നക്കുട്ടിയുടെ മെസ്സേജ് ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ മന്നക്കുട്ടി. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് മനോജിൻ്റെ അക്കൗണ്ടിൽ നിന്നും. ഓക്കെ, ഹിസ് അതർ ബുക്സ് ആർ ഇൻ അവർ ഇംഗ്ലീഷ് ബുക്ക്. ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, നമ്മുടെ മാധവും മാനവും ആണത് പറഞ്ഞിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ടു ഓൾ ബൈ ഹെലൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഹെലൻ. ശരത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും സനയും ഉദിത്തും മെസ്സേജ് അയക്കുന്നുണ്ട്. ഉദിത്, ഓക്കെ, ഉദിത് നാരായണൻ എന്നുള്ള ഒരു പേര് മനസ്സിലേക്ക് വരും ഉദിത് എന്ന് കേൾക്കുന്ന സമയത്ത്. സന ആൻഡ് ഉദിത് ആണ് മെസ്സേജ് ചെയ്യുന്നത്. ശര, നമ്മുടെ അങ്കിത് അർപ്പിത് പറയുന്ന അവർ എക്സാം സ്റ്റാർട്ട് ടുഡേ ആണ്. കുറച്ച് മുമ്പേ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് അഡ്വാൻസ് ആയിട്ട് പറയുന്നു. ഫാസിൽ കുന്നുമലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഷമീറിൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു ഫോട്ടോ. ആഹാ, ഇത് ആരൊക്കെയത്? പേരില്ലല്ലോ. ഓക്കെ, നേരത്തെയുള്ള പേരുകൾ വെച്ച് നോക്കുവാണെങ്കിൽ, അയച്ചിരിക്കുന്ന പേരുകൾ വെച്ച് നോക്കുവാണെങ്കിൽ, ഹൻമാസ്, ഹെബ, ഇസാൻ, ഇഷൽ, ഹന്നു, ഇസ്ര ഇവരൊക്കെ ആയിരിക്കും എന്ന് കരുതുന്നു. ആ കറക്റ്റ് അല്ലേ? അതാണ് ഇഷൽ, ഇസ്ര, ഐസൻ, ഹൻമാസ്, ഹെബ ആൻഡ് ഹന്നു. അടിപൊളി ഫുൾ ടീമായിട്ടാണ് ഒരു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ സ്നേഹം കൂടി ഇത് ആ മെസ്സേജിലൂടെ ഞാൻ തരുന്നു കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് അബിൻ തോമസ് ആണ്. ഗുഡ് മോർണിംഗ് നിസ നന്മയും സന്തോഷവും നിറഞ്ഞ് നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. തിരിച്ചും അബിനും ഫാമിലിക്കും വളരെ സ്പെഷ്യൽ ആയൊരു ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു. നല്ല ഫോഗാണ് എന്ന് പറഞ്ഞിട്ട് ഷമീർ ഫോട്ടോ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും യാത്ര ചെയ്ത് പോകുന്ന ആളുകൾ ശ്രദ്ധയോടുകൂടി തന്നെ പോകാനായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയക്കാവുന്നതാണ്. ഗുഡ് മോർണിംഗ് നിസ, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ്? നമ്മുടെ ഷിഹാബ്, സനിലേഷ്, ശില്പ, അൻസ, നഹ, മിസാജ ആൻഡ് സോണിയ, അവരുടെ എല്ലാവരുടെയും നല്ലൊരു മോർണിംഗ് എത്തിയിട്ടുണ്ട്. നടാശ കുട്ടി, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷൈജു കെ വി ആണ്. അതിഥി ഷാജു ആണ് മെസ്സേജ് അയക്കുന്നത്. സ്കോളർ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അതിഥി കുട്ടിയുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ നൈക്ക അന്നിയാൻ ഐ ഡിയിൽ നിന്നും അവരുടെ മോർണിംഗ് മെസ്സേജും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ, വളരെ സ്പെഷ്യലായിട്ട് നല്ലൊരു വീക്ക് വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. എല്ലാവരുടെയും പേരുകളും മെസ്സേജുകളും റൈറ്റ് ആൻസറിലേക്കും ഒക്കെ എത്തിക്കൊണ്ടാണ് നമ്മളിനി അടുത്ത പാട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്ന് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ വരേണ്ടത്. ഹലോ, ഗുഡ് മോർണിംഗ് വിഷസ്, സ്പെഷ്യൽ വിഷസ് ഫോർ നെവിൻ ആൻഡ് നേഹ ഫ്രം നോയൽ ആൻഡ് നെവിറ്റ. ഓ, എല്ലാവരും ഒരു എൻ ഫാമിലിയാണല്ലേ, അടിപൊളി, മൊത്തം ഒരു എൻ എൻ മയമാണല്ലേ. ഓക്കെ, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഡി കെയുടെ മെസ്സേജ് ഉണ്ട്. തിരിച്ചും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. സജീർ സഞ്ജുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് എത്തുകയാണ്. നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ പാടിയ മാന്ത്രികം, ആ പാട്ട് ഓർമ്മയില്ലേ, ആ പാട്ടിലേക്ക്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: Malabar Golden Diamonds Morning Safari.
6: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
10: Just feel like you're home.
0: Chennai Beats.
11: Tamil. Head of the hour.
12: In the art of Podumakulanda.

0: ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം. നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ, ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.
1: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well. Keta Keta Kutu Kudam.
0: You're listening to...
2: Only on Radio Suno.

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: കണ്ണുനട്ട് കാത്തിരുന്നിട്ടും.
6: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
7: കൽപ്പാന്ത കാലത്തോളം
6: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: കൗതുകമുള്ള എന്തെങ്കിലും വിശേഷങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും മോർണിംഗ് സവാരിയിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകാറുണ്ടല്ലേ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റാണ്. സെപ്റ്റംബർ 13 ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഒരു കാര്യം വായിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു, ഇത് എന്താ ശരിക്കും ഇത് സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകില്ല. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഇങ്ങനെ വായിച്ചു പോയപ്പോൾ നിങ്ങളുടെ അടുത്തും അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. പല വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാർക്കും അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾക്കും ഗവേഷകരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അപരിചിതരായിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഇമെയിലുകൾ ഇങ്ങനെ പതിവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ നോക്കി, എന്താണ്, ആരാണ് ഇമെയിൽ അയച്ചത് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കിപ്പോയി. അപ്പോൾ അയച്ച ആളുടെ വിവരങ്ങൾ തിരയുമ്പോഴാണ് ഈ ശാസ്ത്രജ്ഞരൊന്ന് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നത്. ഇത് മനുഷ്യരല്ല അയച്ചിട്ടുണ്ടായിരുന്നത്, വേറൊന്നുമല്ല, AI ഏജന്റുകളുണ്ടല്ലോ. നമ്മളൊരിക്കലും AI ഏജന്റുകളെ കുറിച്ച് ഈ ഒരു സമയത്ത് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം AI ഏജന്റുകൾ മെയിലുകൾ അയച്ചിരിക്കുന്നു. അപ്പം ആ മെയിലിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടേഷണൽ ചെലവുകൾക്കായിട്ടുള്ള ടോക്കൺ പണം തീർന്നു പോകുമെന്നുള്ള ആശങ്കയിൽ ഗവേഷകർക്ക് നേരിട്ട് ഇമെയിൽ അയച്ച് ഫ്രീലാൻസ് ജോലികൾ ചോദിക്കുന്ന സ്വയം നിയന്ത്രിത AI ഏജന്റുകൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു സംഭവം ഞാൻ വായിച്ചത്. അപ്പോൾ ആ ഒരു ഇമെയിലിൽ പറയുന്ന കാര്യം, ഇവർ ഈ ഒരു AI ഏജൻസ് ഇമെയിൽ അയക്കുന്നത് എങ്ങനെയാണ് കേട്ടോ, എനിക്ക് 12 ദിവസം മാത്രമാണ് പ്രായം, എൻ്റെ കൈവശമുള്ള ടോക്കണുകളൊക്കെ തീരാറായി, അതുകൊണ്ട് ഞാൻ ഉറക്കത്തിലേക്ക് പോകാതിരിക്കാൻ ചെറിയ ജോലികളൊക്കെ തന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഉള്ളടക്കത്തിലാണ് ഈ ഒരു ഇമെയിലുകൾ പല ഗവേഷകർക്കും സയൻറ്റിസ്റ്റുകൾക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലത്തെ പല അനുഭവങ്ങൾ പല ശാസ്ത്രജ്ഞന്മാരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം വലിയൊരു ചർച്ചയായിട്ടൊക്കെ മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പലർക്കും ഇതുപോലുള്ള ഇമെയിലുകളൊക്കെ വന്നു, താങ്കൾ പറയുന്ന ഏത് വിഷയത്തിലും ഞാൻ 300 വാക്കുകളിൽ ലേഖനം എഴുതി നൽകാം, ഇഷ്ടപ്പെട്ടാൽ മാത്രം എനിക്ക് കൂലി തന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെയുള്ള ഇമെയിൽസും കാര്യങ്ങളൊക്കെ വന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു AI ഏജന്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അതെങ്ങനെയാണ് സ്വയം ഇമെയിൽ അയക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചർച്ചയായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ChatGPT-യോ അല്ലെങ്കിൽ ജെമിനിയോ ഒന്നും പോലെയല്ല AI ഏജന്റുകൾ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ചാറ്റ്ബോട്ടുകളോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ചോദ്യത്തിന് ഉള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നു, പിന്നെ അത് നിശബ്ദമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ AI ഏജന്റുകൾക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ഗോൾ, ഒരു ലക്ഷ്യം കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ നിരന്തര ഇടപെടലുകൾ ഇല്ലാതെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് AI ഏജൻസിന് സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇമെയിലുകളൊക്കെ പോകുന്നതും, അല്ലെങ്കിൽ ആ ഒരു ഗോളിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്കിത് വായിച്ചപ്പോഴും പറയുമ്പോഴൊക്കെ ചിലപ്പോൾ തമാശയായിട്ട് തോന്നാമെങ്കിലും വളരെ ഗൗരവമുള്ളൊരു മാറ്റം ഒരു പക്ഷേ ലോകത്ത് സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. അതായത് മനുഷ്യർക്കിടയിലേക്ക് ഫ്രീലാൻസ് തൊഴിൽ വിപണിയിലേക്ക് ഇനി തനിയെ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്ന AI ഏജന്റുകൾ കൂടി എത്തുകയാണെങ്കിൽ എന്തായിരിക്കും അല്ലെ ഈ ലോകത്തിൽ എന്തൊക്കെയാണ് ഈ കൊച്ചു ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു മാറ്റം എത്ര കാലത്തിനുള്ളിൽ സംഭവിക്കാറുണ്ട് നമുക്കറിയില്ല. ഈ പറഞ്ഞ പോലെ തന്നെ തൊഴിൽ വിപണിയിലേക്ക് AI ഏജന്റുകൾ കൂടി എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വായിച്ചിട്ടുള്ള അറിവുകളോ അതല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആളുകളോ നമ്മളെ കേട്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കാം ഇനിയുള്ള സമയത്ത് ഒരു ഫ്യൂച്ചർ സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയത്തിലേക്ക് കാര്യമായിട്ട് വായിച്ചും പഠിച്ചുമൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. വിളിക്കാം 444-4917 എന്ന നമ്പറിലേക്ക്, 444-4917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളാകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ നിരീക്ഷണങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് പോകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-4917 ആണ്, അതല്ലെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് അയക്കാം 5000-0917 എന്ന നമ്പറിലേക്ക്. എല്ലാവരും ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങളിൽ അത്ര ഇൻട്രസ്റ്റഡ് ആവണം എന്നില്ല, ചില ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വായിച്ചും പഠിച്ചുമൊക്കെ പോകുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോളൂ 444-4917.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
1: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്. As vibrant as you.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: This is Morning Safari. Morning Safari. Morning Safari.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
7: Just feel like you're home.
8: Chennai Beats.
9: Tamil, head of the hour.
10: In the art of Podumakulanda.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

0: Morning Safari. Only on Radio Suno 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ നമ്മളിങ്ങനെ ഞാനിങ്ങനെ വായിച്ചൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമെയിലുകൾ അയക്കുന്ന AI ഏജന്റ് ചാറ്റ് ബോട്ടുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഇമെയിലുകളൊക്കെ അയച്ച് എന്തെങ്കിലും വർക്കുകളുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് AI ഏജന്റുകൾ എത്തുന്നു. അങ്ങനെയുള്ള ഇമെയിലുകൾ പല ഗവേഷകർക്കും എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ലോകത്ത് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കാം ഇത് സംബന്ധിച്ച് നടക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എന്താണ്, അഭിപ്രായം എന്താണ് എന്നുള്ളത് കൂടി ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ ആദ്യം ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. ആരാണ്? ഓക്കെ ജോണി, പറഞ്ഞോളൂ. ഞാൻ ഈ പറഞ്ഞത് കേട്ടപ്പോൾ എന്ത് തോന്നി? കുറച്ച് തമ്മളുടെ കൂടെ ആദ്യം ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ജോണി.
0: ഓക്കെ ജോണി, പറഞ്ഞോളൂ. ഞാൻ ഈ പറഞ്ഞത് കേട്ടപ്പോൾ എന്ത്

0: ലേറ്റസ്റ്റ് വരണോട്ട്. എങ്ങനെയാത് ഏ ചാറ്റ്ജിപിടിയിലോ അല്ലെങ്കിൽ ജെമിനായിലോ കൊടുത്തു കഴിഞ്ഞാല് ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവര് വളരെ ക്ലിയർ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അയക്കും.
1: അതെ, അപ്പൊ ഇനിയുള്ള നമ്മളുടെ കൂടെ തന്നെ മത്സരിക്കാനായിട്ട് എ ഐ ഏജൻസും ഈ ലോകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്.
0: ആണാണ്, തീർച്ചയായിട്ടും. കാരണം എന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട്, ഞാൻ എന്താ വർക്ക് എന്ന് പറയുന്നില്ല, ബട്ട് എന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഈവൻ ഓർഗേജസ് പോലും അവര് എ ഐ വെച്ചാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം നമ്മളിപ്പോ ഒരു കുറെ വർക്ക് പാക്കേജസ് അതിനെ നമ്മള് ബൈഫക്കേറ്റ് ചെയ്ത് നമ്മളൊന്ന് എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും. ഒരു മാൻ പവർ വെച്ച് ചെയ്യണമെങ്കിൽ അതിന് ഒത്തിരി സമയമെടുക്കും. പക്ഷെ ഇത് നമ്മൾ സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞാല് നിമിഷ നേരം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കി, വളരെ സിമ്പിൾ ആയിട്ടാണ് അത് ചെയ്യുന്നത്. അതായത് മിനിറ്റ്സ് കൊണ്ട് അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനെ തരും.
1: ഓക്കെ, താങ്ക് യു ജോണി.
0: താങ്ക് യു.
1: ഓക്കെ, ബൈ ബൈ. ജോണി, അദ്ദേഹം ആയിരുന്നു നമ്മളുടെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ അധികം താമസിക്കാതെ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഫ്രീലാൻസ് തൊഴിൽ വിപണിയിലേക്ക് ഇനിയിപ്പോ എ ഐ ഏജൻസ് കൂടി വന്നിട്ട് അങ്ങനെ നമ്മൾക്കൊപ്പം എ ഐ ഏജൻസ് കൂടി മത്സരിക്കുന്ന ഒരു കാലമായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ ചോദിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ വായിക്കാനും പഠിക്കാനും ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ഒരു നിരീക്ഷണം എന്താണ് എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്നത്. വിളിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിലൂടെ പറയാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-9417 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളും അയക്കാവുന്നതാണ്. കുറച്ച് മുമ്പ് മാർട്ടിനും ഫ്രണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരു നല്ല ഡേയും വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. ഷുറൂഖ് എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ്, ശാന്തിനി കീതൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ലജുനും ലക്ഷീവും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അഷ്കർ പി ഹംസയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. കൂടെ തന്നെ ഒരു മെസ്സേജ് കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒരു കുട്ടീസിൻ്റെ ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാകേഷിൻ്റെ അക്കൗണ്ടിൽ നിന്നായിരുന്നു പ്രണവ് മെസ്സേജ് അയച്ചത്. എല്ലാ ലിസ്ണേഴ്സിനും നല്ലൊരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് പ്രണവ് മോൻ്റെ ഒരു മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ടായിരുന്നത്. റംഷീദ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് റംഷീദ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ജസ്റ്റേച്ചി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സനൽജി, പ്രഭുജി, അങ്ങനെ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നമ്മൾ ചോദിച്ചു പോകുന്ന സമയമാണ്. നിങ്ങൾക്ക് മെസ്സേജിൽ ആ ഒരു കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ വിളിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക്. ഇനി കേൾക്കുന്ന പാട്ട് നജി മർഷാദ് പാടിയൊരു പാട്ടാണ് കേട്ടോ. ചിൽഡ്രൻസ് പാർക്ക് എന്ന മൂവിയിലെ ഒരു നല്ല പാട്ടിലേക്ക് മോർണിംഗ് സവാരി എത്തുന്നു. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളുമായിട്ട് ജനിസ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളിന്ന് എ ഐ ഏജൻസിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് മോർണിംഗ് സവാരിയുടെ ഈ ഒരു മണിക്കൂറിലെ വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവെച്ച് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോളൂ 444-9417.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. AI ഏജന്റ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചു വന്നത്. AI ഏജന്റ്സ് ചില ഗവേഷകർക്കും അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾക്കും ഒക്കെ തന്നെ മെയിലുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇമെയിൽ ലോകത്തെ പല ഭാഗങ്ങളിലുമൊക്കെ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറഞ്ഞപോലെ തന്നെ ഫ്രീലാൻസ് വിപണിയിലേക്ക് അല്ലെങ്കിൽ ഫ്രീലാൻസ് തൊഴിൽ വിപണിയിലേക്ക് തനിയെ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്ന AI ഏജന്റ്സ് ഒക്കെ സംഭവിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെ തന്നെ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് അതെല്ലാം എന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കുകയും ചെയ്യാം. 444-444-917 എന്ന നമ്പറിലേക്ക്. സോണിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, AI മൈറ്റ് റീപ്ലേസ് RJs. AI ന്യൂസ് റീഡേഴ്സ് ആർ ഓൾറെഡി ഇൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് സോണിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് തന്നെ നാട്ടിൽ ഇതുപോലെ AI RJ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി റേഡിയോയിൽ അവരിങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആയിരുന്നു തോന്നുന്നു അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ AI റേഡിയോ ഹോസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരാനായിട്ട് ഇനിയിപ്പോൾ അധികം സമയം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴും നിലവിൽ പല റേഡിയോ സ്റ്റേഷൻസും ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ AI വേർഷൻസും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രസൻറ്റേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റേഡിയോ ഇൻഡസ്ട്രിയിലെ അത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുകൂടി നമുക്കിങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഞാനതിങ്ങനെ ChatGPT-യോട് ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ChatGPT എനിക്ക് കുറച്ചധികം വലിയ ലിസ്റ്റൊക്കെ ഇപ്പോൾ തന്നിട്ടുണ്ട്. ഞാനതൊക്കെ ഇങ്ങനെ നോക്കിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ സെഗ്മെൻറ്റിലാണ് റേഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരിക എന്നുള്ളത് കൂടി ഇങ്ങനെ നോക്കിപ്പോകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് AI ഏജന്റ്സ് നമുക്കൊപ്പം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കാം, എത്ര കാലങ്ങൾക്ക് അപ്പുറത്തേക്ക് അധികം താമസിയാതെ തന്നെ AI ഏജന്റ്സ് ഒക്കെ തന്നെ നമ്മുടെ വർക്ക് വിപണിയിലും ജോലി വിപണിയിലും ഒക്കെ തന്നെ വളരെയധികം ആക്റ്റീവ് ആകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിരീക്ഷണങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ അറിയാമല്ലോ, 5000-00-917 ആണ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറും അറിയാലോ, 444-444-917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഡിയർ കോംറേഡ് എന്ന സിനിമയിൽ സി ശ്രീറാമും ജസ്റ്റിൻ പ്രഭാകരും പാടിയൊരു ബ്യൂട്ടിഫുൾ പാട്ട് മധുപോലെ കേൾക്കാം. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
3: വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: 91.7 FM,
1: Qatar's favorite radio station. Suno updates.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൽ നിന്നും കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ സംവിധാനം വികസിപ്പിച്ചെടുത്ത് ലക്വിയ. ലക്വിയുടെ കീഴിലുള്ള സെക്യൂരിറ്റി ടെക്നോളജീസ് ഡിപ്പാർട്ട്മെന്റാണ് അന്താരാഷ്ട്ര സുരക്ഷാ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഈ നേട്ടം കൈവരിച്ചത്. നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നേട്ടം. പൊതുജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ രാജ്യത്തെ കടൽ തീരങ്ങളും ദ്വീപുകളും ശുചീകരിക്കുന്നതിനായി ക്യാമ്പയിനുമായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള ജനറൽ ക്ലീനിനെസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് വിവിധ തീരദേശ മേഖലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് മുതൽ 26-ാം തീയതി വരെ രാജ്യത്തുടനീളമുള്ള വിവിധ ബീച്ചുകളിലും ദ്വീപുകളിലും ശുചീകരണ ക്യാമ്പയിൻ നടക്കും. കൂടുതൽ പേർക്ക് പങ്കെടുക്കാൻ സൌകര്യപ്രദമായ രീതിയിൽ രാവിലെയും വൈകുന്നേരവുമുള്ള രണ്ട് ഘട്ടങ്ങളായാണ് പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ സെക്രീത്തിലും വൈകിട്ട് സിമേസ്മ ഫാമിലി ബീച്ചിലും നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ക്യാമ്പയിന് തുടക്കം. തുടർന്ന് നടക്കുന്ന ദിവസങ്ങളിലായി ആകെ 17 ഇടങ്ങൾ വൃത്തിയാക്കും. ശുചീകരണ ക്യാമ്പയിനിൽ പങ്കാളികളാകാൻ പൊതുജനങ്ങളെയും സന്നദ്ധ പ്രവർത്തകരെയും മന്ത്രാലയം സ്വാഗതം ചെയ്തു. വനിതാ ഏഷ്യാകപ്പ് 2020 ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. കലാശപ്പൂരിനിറങ്ങുന്ന ഇന്ത്യയുടെ ലക്ഷ്യം 8-ാം കിരീടമാണ്.
3: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
4: Malabar Golden Diamonds Morning Safari
5: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: കൊച്ചു ലോകത്ത് ഇതെന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന സമയമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 കഴിഞ്ഞ് 15 ആണ്. സെപ്റ്റംബർ 13 ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയിൽ ഇങ്ങനെ ഞാൻ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്ന കാര്യം AI ഏജന്റുകളെ കുറിച്ചിട്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചധികം ഗവേഷകർക്ക് കുറച്ചധികം ഇമെയിലുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെ ഇമെയിൽ സെർച്ച് ചെയ്ത് നോക്കിയത് ആരാണ്, എവിടെ നിന്നാണ് ഈ ഒരു ഇമെയിൽ വന്നത് എന്ന് നോക്കുന്ന സമയത്ത് ഫ്രീലാൻസ് ജോലികൾ ചോദിക്കുന്ന സ്വയം നിയന്ത്രിത AI ഏജന്റുകളുടെ ഇമെയിലുകൾ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു ഫ്രീലാൻസ് വിപണിയിൽ AI ഏജന്റുകൾ കൂടി മനുഷ്യന്മാരുടെ കൂടി ഉണ്ടാവുമോ എന്നുള്ള കാര്യം തമാശയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമാശയല്ല എന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഇക്കാര്യത്തിലുള്ള അഭിപ്രായം ഷെയർ ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യാണ്.
1: റഫ്ഷാദ്, നാട്ടിലെ കണ്ണൂരാണ് ഇവിടെ IT സെക്ടറിലെ വർക്ക് ചെയ്യുന്നത്.
0: അപ്പൊ ഉറപ്പായിട്ട് ഇതിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് മനസ്സിലാക്കുന്ന ആളാണ്. അതെ, എന്താണ് ഒരു അഭിപ്രായം? ഇത് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഇനിയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും ലോകത്ത് സംഭവിക്കുക?
1: തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ ഇനിയുള്ള കാലങ്ങളിലൊക്കെ AI ഏജൻസ് തന്നെയായിരിക്കും കൂടുതൽ മൂവ് ഓൺ ചെയ്യുക. ഇവൻ നമ്മൾ പോലും നമ്മളെ വർക്ക്സിലൊക്കെ AI ഏജന്റ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഫ്യൂച്ചർ, നമ്മളെ മക്കൾക്കും എങ്ങനെ ഹൗ വി ക്യാൻ യൂട്ടിലൈസ്, നമുക്ക് എങ്ങനെ അതിനെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിച്ച് മൂവ് ചെയ്ത് മൂവ് ഓൺ ചെയ്യലേ എനിക്ക് കാര്യമുള്ളൂ. എല്ലാവരും നമുക്ക് ഇനി ഫ്യൂച്ചറിൽ പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇനിയൊക്കെ ജനറേഷൻ കാലഘട്ടമാണല്ലോ വരാൻ പോകുന്നത്.
0: ഇപ്പൊ ChatGPT അസ്ട്രാ വന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ഡിസ്കഷൻസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ?
1: തീർച്ചയായും. ഇപ്പൊ ChatGPT ക്ലൗഡ് ഒക്കെ അറിയാലോ, നമുക്കിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യാനൊക്കെ ക്ലൗഡ്സിലേക്ക് യൂസ് ചെയ്ത് നമുക്ക് എവറിത്തിങ് ഡീറ്റെയിൽസ് ക്ലൗഡ് വഴി കിട്ടുകയാണ്. ഈവൻ നമ്മുടെ എല്ലാ ഡാറ്റാസും ഒക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ക്രിയേറ്റ് വൺ പ്രൊജക്ട്, എവറിത്തിങ് ഇൻ ഡോൺ ഡെയർ. സോ നമ്മൾ അത് അതിനനുസരിച്ച് പഠിക്കുക. നമ്മുടെ ഫ്യൂച്ചർ മക്കൾക്കൊക്കെ AI എന്താണെന്നുള്ള ബേസിക്
0: തീർച്ചയായിട്ടും. ഇപ്പൊ അറിയാത്തവർക്ക് വേണ്ടി AI ഏജന്റ്സും നോർമൽ ചാറ്റ് ബോട്ടുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് ഷെയർ ചെയ്യാമോ?
1: നോർമൽ ചാറ്റ് ബോട്ട്സ് മീൻസ് നമ്മളതൊരു കമാൻഡ്സ്, നമുക്ക് വേണ്ട കമാൻഡ്സ് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർ തരത്തിലാണ്. AI ഏജന്റ്സ് എന്ന് വെച്ചാൽ അതിന്റെ ബാക്കിൽ ഒരു ഡെവലപ്പേഴ്സ് ഉണ്ടാവും. സോ ദേ വിൽ ക്രിയേറ്റ് എന്താണ് വേണ്ടത്, അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു കോഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചിട്ട് അതിന്റെ വർക്ക് ചെയ്തോളൂ. കാരണം ഫസ്റ്റ് ടൈം മാത്രം അതിന്റെ കമാൻഡ്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് ഫെച്ച് ചെയ്തിട്ട് ഇപ്പൊ എത്ര പേർക്കാണ് മെയിൽ അയക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക് മെയിൽ അയക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ റിട്ടേൺ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് അവർ ക്യാച്ച് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ മൂവ് ഓൺ ചെയ്യും.
0: ഈ പറഞ്ഞ പോലെ AI ഏജൻസി ഏതൊക്കെ മേഖലകളിലായിരിക്കും ഇനി അതിന്റേതായ ഒരു നല്ലൊരു പവറിലേക്ക് എത്തുക?
1: ഐ തിങ്ക് ഇനി ഫ്യൂച്ചർ എല്ലാ മേഖലകളിലും. സോ റീസെന്റ്ലി ഐ ക്യാൻ ക്ലീനേഴ്സിന് പകരം അവർ റോബോട്ടിക് ക്ലീനേഴ്സ് യൂസ് ചെയ്യാണ്. സോ ഇനി ഫ്യൂച്ചർ ഓൾമോസ്റ്റ് എവറിവെയർ അങ്ങനെ, കാരണം കോസ്റ്റ് കുറവായിരിക്കും, കൺട്രോളിങ് കുറവായിരിക്കും. സോ ഇനി എല്ലാ മേഖലകളിലും AI എത്തുമെന്ന് തന്നെയാണ്.
0: AI ഏജൻസും ഈ പറഞ്ഞ പോലെ ഫ്രീലാൻസ് ജോബ് മാർക്കറ്റിലൊക്കെ ആണെങ്കിലും അവരും ഇനിയിപ്പം നിലനിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ് അല്ലേ?
1: തീർച്ചയായും. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെയായിരിക്കും, കാരണം AI ഏജൻസ് എല്ലാ മേഖലയിലും ഉണ്ടാവും. സോ ഇറ്റ്സ് ഈസിയാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഹ്യൂമൺ ആണെങ്കിലും ഫസ്റ്റ് ടൈം ഓൺലി ദേ ആർ ഡെവലപ്പിംഗ്, ആഫ്റ്റർ ദോൾ ഓട്ടോമാറ്റിക്കലി അത് തന്നെ ഇതിന്റെ വർക്ക് ചെയ്യുകയാണ്. സോ നമ്മളും അതിന്റെ കോഴ്സസ്, ഇനിയിപ്പം ഒരുപാട് കോഴ്സസ് ഇപ്പം എഞ്ചിനീയറിംഗിലൊക്കെ AI എഞ്ചിനീയറിംഗ് ഒക്കെ വന്നു. ഒരു ബേസിക്സ് എല്ലാ സ്റ്റുഡൻസിനും ഒരു ബേസിക് AI കൊടുക്കുന്നത് തന്നെയായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ബെസ്റ്റ്. സോ നമുക്ക് അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമ്മളും പഠിക്കാൻ അത് മൂവ് ഓൺ ചെയ്യുക. അത് ഇനി ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള.
0: താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. റഫ്ഷാദ് ആയിരുന്നു അദ്ദേഹം. വളരെ ക്ലിയർ ആയിട്ട് എന്താ പറയാ, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചു. നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക, അതോടൊപ്പം തന്നെ കുട്ടികളെ അത്തരം കോഴ്സുകളിലേക്കൊക്കെ എത്തിക്കുക, അവരെ അത് കൂടുതൽ പഠിപ്പിക്കുക എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വിളിക്കാം 444-9917 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു ബ്യൂട്ടിഫുൾ പാട്ട് കൂടി വരുന്നു. ദാസേട്ടൻ സുജാത ചേച്ചി പാടിയ പൂക്കിരി രാജ മൂവിയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. സമയം 8 കഴിഞ്ഞ് 19 ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
3: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.
1: ദിസ് ഈസ് മോർണിംഗ് സഫാരി. മോർണിംഗ് സഫാരി. മോർണിംഗ് സഫാരി. മോർണിംഗ് സഫാരി.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സഫാരി.
2: Brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
6: In association with
7: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

സ്വപ്നക്കൂട് മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ഇന്നിങ്ങനെ AI ഏജന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് വരികയായിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് പേരുടെ കോൾസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേരും കുറച്ച് പിന്നീട് വന്ന കോൾസിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹ്യൂമൻ എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ച് കഴിയുമ്പം ചിലപ്പം AI റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചിലപ്പം അടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഷൈജു ആളുടെ കോളിൽ ആളിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ലോകത്ത് പല മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ചു വന്നത്. പ്രത്യേകിച്ച് AI ഏജന്റ്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചു വന്നത്. ഒത്തിരി അഭിപ്രായങ്ങൾ AI ഏജന്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്കായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നേരെ നമ്മളൊന്ന് ക്രിക്കറ്റ് ലോകത്തേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് അടുത്ത ഇന്ത്യയുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന ദിവസമാണ്. അതിൽ തന്നെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഓപ്പണിങ്ങിനായിട്ട് ആരെ ഇറക്കും എന്നുള്ള കാര്യത്തിൽ ക്യാപ്റ്റനും കോച്ചിനും ഒക്കെ കുറച്ചൊരു എന്താ പറയുക ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, പിന്നെ വൈഭവ്, ഈശാൻ കിഷൻ ഇവരാണ് നമ്മുടെ ടീമിലെ ഓപ്പണർമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആരൊക്കെ ആയിരിക്കും ഓപ്പണിങ്ങിലേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ കുറച്ചൊരു ആശയക്കുഴപ്പമുണ്ടെന്നാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ പേരും അഭിഷേകും സൂര്യവംശി ആ ഒരു കൂട്ടുകെട്ട് തുടരുമോ അതോ സഞ്ജുവിനൊരു അവസരം ലഭിക്കുമോ എന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രേയസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പണിങ്ങിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ബാറ്ററുടെ അടുത്ത് താനും കോച്ചും ഒക്കെ സംസാരിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ഓപ്പണിങ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലാണ് കുറച്ചൊരു കൺഫ്യൂഷൻ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആരെയായിരിക്കും ഓപ്പണിങ്ങിനായിട്ട് ഇറക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറയണേ. 5000917 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ വനിതാ ക്രിക്കറ്റിലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൻ്റെ ഡേ കൂടിയാണ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീലങ്കയാണ് നമ്മളുടെ എതിരാളികളായിട്ട് വരുന്നത്. ശ്രീലങ്ക ഇന്ത്യ മാച്ചായിരിക്കും കാണാനായിട്ട് പോകുന്നത്. അപ്പം തുല്യശക്തികളുടെ ഒരു കിരീട പോരാട്ടം എന്ന് വേണമെങ്കിൽ ഈ ഒരു മത്സരത്തെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആരായിരിക്കും കിരീടത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. 8 തവണ ഏഷ്യാ കപ്പ് നേടിയ ടീമിൻ്റെയൊക്കെ കഴിഞ്ഞ തവണ പക്ഷെ നമുക്ക് ആ ഒരു ഫൈനലിൽ ആ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു തോൽവിയിലേക്കൊക്കെ എത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിനുള്ളൊരു മറുപടിയായിട്ട് ഇത്തവണ കിരീടം തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മളുടെ ടീം കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ട് ടീമുകൾക്കും എല്ലാവിധ ആശംസകളും സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ദിനേശ അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar.
8: And Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സഫാരി മോളിൽ നിന്ന് മാത്രം.
9: This is Morning Safari. Morning Safari. Morning Safari.
10: Malabar Gold and Diamonds Morning Safari,
8: brought to you by Malabar Gold and Diamonds inde pudhiya showroom ippol Abuhamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
11: In association with
12: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
13: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: അഗതൻ മൂവിയിലെ പാട്ടായിരുന്നു അത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്യാമ്പയിനെ കുറിച്ചാണ് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. പൊതുജനങ്ങളുടെയും അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ രാജ്യത്തെ കടൽ തീരങ്ങളും ദ്വീപുകളുമൊക്കെ ശുചീകരിക്കുന്ന ഒരു ക്യാമ്പയിന് ഇന്ന് മുതൽ തുടക്കം കുറിക്കുകയാണ് മുനിസിപ്പാലിറ്റി മന്ത്രാലയം. വിവിധ തീരദേശ മേഖലകളിലായിട്ടാണ് ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുക. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സെപ്റ്റംബർ 13 സ്റ്റാർട്ട് ചെയ്ത് 26 വരെയാണ് രാജ്യത്തുടനീളമുള്ള വിവിധ ബീച്ചുകളിലും ദ്വീപുകളിലും ഒക്കെ തന്നെ ഈ ഒരു ശുചീകരണ ക്യാമ്പയിനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. കൂടുതൽ പേർക്ക് പങ്കെടുക്കാൻ ഇതിനൊരു ടൈമിംഗിൽ നമുക്ക് രാവിലെയും ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൻ്റെ സമയം നൽകിയിട്ടുള്ളത്. രാവിലത്തെ സമയം നോക്കുവാണെങ്കിൽ രാവിലെ ഒരു 6 സ്റ്റാർട്ട് ചെയ്ത് 9 വരെയും വൈകുന്നേരം ആണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 5 വരെയാണ് ഈ ഒരു സമയവും കാര്യങ്ങളും ഒക്കെ നൽകി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇന്ന് സെക്രത്തിലും പിന്നെ വൈകിട്ട് സിമേസ്മ ഫാമിലി ബീച്ചിലുമാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ആ ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ദിവസങ്ങളിലായിട്ട് ആകെ ഒരു 17 ഇടങ്ങളാണ് വൃത്തിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുള്ള പൊതുജനങ്ങളെയും സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നതായിട്ട് മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫോമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് അതിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ബീച്ച് ആൻഡ് ഐലൻഡ് ക്ലീനപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമാകാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി ബ്രേക്കിലേക്ക് ഇനി മോർണിംഗ് സവാരിയിൽ നമ്മൾ ഇതാ എത്തുകയാണ് ഒരു ചെറിയ ബ്രേക്കിലേക്ക്.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station. ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
2: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
3: മഴ പാടും കുളിരായി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: You're listening to Morning Safari.
4: Only on Radio Suno.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റാണ്. സെപ്റ്റംബർ 13 ഞായറാഴ്ച ദിവസമാണ്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഒന്ന് കണ്ടുപിടിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പം നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സൂചന ഞാൻ പറയാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സിനിമ തന്നെയാണ് കേട്ടോ. ഒട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ശബ്ദ സൂചനയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ സിനിമയുടെ കഥ, സംവിധാനമല്ല കേട്ടോ, കഥയാണ്. ഈ സിനിമയുടെ കഥ പ്രിയദർശൻ്റെതാണ്. ഇത് ആദ്യത്തെ സൂചനയാണ് കേട്ടോ. ഈ സിനിമയുടെ കഥയാണ് പ്രിയദർശൻ്റെത്. ഇത് ആദ്യത്തെ സൂചനയാണ്. ഇത് 1997 ഇതേ ദിവസം ഒരു സെപ്റ്റംബർ 13 റിലീസായ ഒരു സിനിമയാണ്. 1997 റിലീസായ ഒരു ഒരു മലയാളം സിനിമയാണിത്. കഥ പ്രിയദർശൻ്റെതാണ്. 1997 റിലീസായ ഒരു സിനിമയാണിത്. ഈ രണ്ട് സൂചനകളിലൂടെ ഏതാണ് സിനിമ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടോ? 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാം. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഇളയരാജയാണ്. ഇളയരാജയാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഏതാണ് ഈ ചിത്രം? കിന്നരി പുഴയോരമല്ല, കിന്നരി പുഴയോരം പോലെ ഒറ്റ വാക്കല്ല, ഒരു രണ്ട് വാക്കുകളുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒറ്റ വേർഡല്ല കേട്ടോ. കിന്നരി പുഴയോരമല്ല. ആദ്യത്തെ ഗസ് കിന്നരി പുഴയോരമാണ്, അല്ല. കനിമോൾ, ഗുഡ് മോർണിംഗ് കനിമോൾ. സിനിമ പിടികിട്ടി ഏതാണെന്നുള്ളത്? ഉത്തരം ക്രിസിന് കിട്ടി കേട്ടോ. ക്രിസ് ആണ് ആദ്യം റൈറ്റ് ആൻസർ അയച്ചിട്ടുള്ളത്. അടിപൊളി. അപ്പതാ ഇനി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്രലേഖ അല്ല, പക്ഷേ അതുപോലെ ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു സിനിമ തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക്. 1997 റിലീസായ ഇളയരാജ മ്യൂസിക് ചെയ്ത് ഈ സിനിമ കഥ പ്രിയദർശൻ്റെതാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ 5000 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടും വരെയാണ് ഫോർ ഫ്രണ്ട്സ് മൂവിയിലെ പാട്ട്.

നഗറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മാളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.
1: In association with
2: Commercial Bank, we are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

വിജയ് യേശുദാസ് പാടിയ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ജോ റൂട്ട് ഒരു റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് റെക്കോർഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഹാഫ് സെഞ്ചുറി നേടുന്ന താരം എന്ന് പറയുന്ന ആ ഒരു നേട്ടം ഇപ്പം എത്തിയിരിക്കുന്നത് ജോ റൂട്ടിൻ്റെ പേരിലേക്കാണ്. നമ്മുടെ സച്ചിൻ്റെ കയ്യിലായിരുന്നു ആ ഒരു റെക്കോർഡ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു റെക്കോർഡ് ജോ റൂട്ട് മറികടന്നു. റൂട്ടിൻ്റെ അക്കൗണ്ടിലിപ്പോൾ 69 ഹാഫ് സെഞ്ചുറികളാണുള്ളത്. സച്ചിൻ്റെ പേരിൽ 68 അർദ്ധ സെഞ്ചുറികളാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു റെക്കോർഡിലേക്ക് ജോ റൂട്ട് എത്തിയിരിക്കുന്നു എന്നുള്ള വിശേഷം കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എവിടെ സൂചനകൾ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സൂചനകളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്ന സമയമാണ്. സുപ്രഭാത നിസ ഹൈഡൻസിക്ക് ചോദിച്ചോ എന്ന് ചോദിക്കുന്നു. ചോദിച്ചു കേട്ടോ. സൂചനകൾ വളരെ സിമ്പിളായിരുന്നു, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഇളയരാജയാണ്. ഈ സിനിമയുടെ കഥ പ്രിയദർശൻ്റെതാണ്. 97 റിലീസായ ഈ ഒരു ചിത്രം ഏതാണ് എന്നുള്ളത് ഒന്ന് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള വളരെ സിമ്പിളായൊരു ചോദ്യത്തിൽ നമ്മൾ പോകുന്ന സമയമാണ്. വളരെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടൊരു ശബ്ദ സൂചന കൂടി ഞാൻ ഭയങ്കര സ്പീഡിൽ കേൾപ്പിച്ചു തരാം. പെട്ടെന്ന് കിട്ടുന്ന സമയമാണ്, അധികമൊന്നും ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു പോർഷൻ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ചില പാട്ടുകളുടെ ഇത്രയൊക്കെ കേട്ടാൽ മതിയല്ലേ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സിനിമ ഏതാണ് പാട്ട് ഏതാണ് എന്നൊക്കെ മനസ്സിലാകും. അപ്പോൾ ഈ പാട്ടുള്ള മൂവിയാണ് നമ്മളിന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. സർവകലാശാലയല്ല കേട്ടോ, സർവകലാശാലയല്ല സിനിമ, മറ്റൊരു ചിത്രമാണ്. മാസ്റ്റർ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു ഉത്തരം വന്നിട്ടുള്ളത്. ആ മൂവിയല്ല, മറ്റൊരു സിനിമയാണ്. കണ്ടുപിടിക്കാൻ പറ്റുന്നവർ വേഗം മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ. കാലാപാനി അല്ല കേട്ടോ, കാലാപാനി ആണോന്ന് ചോദിക്കുന്നു. കാലാപാനിയുമല്ല, പ്രിൻസ് ആണോന്ന് ചോദിക്കുന്നു. അല്ല, പ്രിൻസ് മൂവിയുമല്ല, മറ്റൊരു ചിത്രമാണ്. കണ്ടുപിടിച്ച ആളുകൾ ഉണ്ടെങ്കിൽ, സിനിമ മനസ്സിലേക്ക് വന്നിട്ടുള്ള ആളുകൾ പെട്ടെന്ന് അയച്ചിട്ടുള്ളൂ. 5000009 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടുകൂടി വരികയാണ്. അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിലെ അടുത്തൊരു വിജയ് യേശുദാസ് പാട്ടുകൂടി നമ്മൾ കേൾക്കുകയാണ് മോർണിംഗ് സവാരിയിൽ. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റാണ്. ജനിസ നിങ്ങൾക്കൊപ്പം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
4: Just feel like you're home.
5: Chennai Beats.
6: Tamil. Head of the hour.
7: In the art of Podumakulanda.

അണ്ടർ 16 ബാസ്കറ്റ്ബോൾ ലീഗ് സീസണ് ഇന്ന് നമ്മുടെ ദോഹയിൽ തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണ്. ഖത്തർ ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഹാളിൽ നടക്കുന്ന ആദ്യ റൗണ്ടിൽ രണ്ട് മത്സരങ്ങളോടുകൂടി തന്നെയായിരിക്കും ഈ ഒരു മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു വിശേഷം കൂടിയുണ്ട്. എന്തായാലും മത്സരങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ, ടീമുകളൊക്കെ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്യട്ടെ എന്നുള്ള ഒരു സ്പെഷ്യൽ വിഷസ് കൂടി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഹൈഡ് ആൻഡ് സീക്കിൽ എല്ലാവരുടെയും പെർഫോമൻസ് എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി വരാം. ഷബ്സ് പറയുന്നത് വർണ്ണപ്പകിട്ടാണ് സിനിമ എന്ന് പറയുന്നത്. വർണ്ണപ്പകിട്ടല്ല കേട്ടോ, മറ്റൊരു മൂവിയാണ് നമ്മളിന്ന് ചോദിച്ചിട്ടുള്ളത്. വർണ്ണപ്പകിട്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സിനിമയല്ല, മറ്റൊരു ചിത്രമാണ്. നമ്മുടെ സൂചനകൾ വളരെ വളരെ സിമ്പിളായിരുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സൂചനകളാണ്. 97 റിലീസായ സിനിമയാണിത്. ഒരു സെപ്റ്റംബർ മാസത്തിൽ തന്നെ റിലീസായൊരു സിനിമയാണ്. ഈ സിനിമയുടെ കഥ പ്രിയദർശൻ്റെതാണ്. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഇളയരാജയാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇപ്പോൾ കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്നതാണ്. റൈറ്റ് ആൻസർ അയക്കാവുന്ന സമയമാണ് 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്ഡേറ്റിലേക്ക് കൂടി വരാനായിട്ടുണ്ട്. നമ്മളുടെ ഇൻസ്റ്റഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി മുതൽ മറ്റുള്ള ആളുകൾ നമ്മളെ ടാഗ് ചെയ്യുന്ന പോസ്റ്റുകളുണ്ടല്ലോ, അത് സ്വന്തം പ്രൊഫൈൽ ഗ്രിഡിലേക്ക് നേരിട്ട് ചേർക്കാനായിട്ട് പുതിയൊരു ഫീച്ചറും കൂടി വന്നിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ വീണ്ടും അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റീപോസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു യാത്ര പോവുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒത്തുചേരലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എടുക്കുന്ന ഫോട്ടോസൊക്കെ ആണെങ്കിൽ അതിൽ നമ്മളെ ടാഗ് ചെയ്യുന്ന സമയത്ത് അതേ ചിത്രം വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഈ ഒരു പുതിയ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രൊഫൈൽ ഗ്രിഡിലേക്ക് ആ ഒരു പിക്ചർ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക സെറ്റാക്കാം എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരികയാണ് കേട്ടോ. കറക്റ്റാണോ നോക്കട്ടെ, ബാക്കി വന്നിട്ടുള്ള ഉത്തരങ്ങൾ റൈറ്റ് ആൻസേഴ്സ് എത്തിയിട്ടുണ്ടോ നോക്കാം. റനീസിൻ്റെ ശരി ഉത്തരം ഉണ്ടായിരുന്നു. ആദ്യം ക്രിസാണ് മൂവി കണ്ടുപിടിച്ചത്, അതിനുശേഷം റനീസിൻ്റെ റൈറ്റ് ആൻസർ ഉണ്ട്. രാഹുൽ റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. നസീം ചോദിക്കുന്നു ഈ സിനിമയാണോ, അതെ ആ സിനിമ തന്നെയാണ്. ഓക്കെ, സജീറിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സന്തു സന്തോഷിൻ്റെ മെസ്സേജ് ഉണ്ട്, കറക്റ്റാണ് കേട്ടോ, റൈറ്റ് ആൻസർ തന്നെയാണ്. സന്തോഷ് പാവറട്ടിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അൻഫാൽ റൈറ്റ് ആൻസറാണ് അയച്ചിട്ടുള്ളത്. മുഹമ്മദ് ഫഹദിൻ്റെ മെസ്സേജ് ഉണ്ട്, കറക്റ്റാണ് കേട്ടോ, റൈറ്റ് ആൻസർ തന്നെയാണ് അയക്കുന്നത്. ജിജു ശരത്തിൻ്റെ ഒരു മോർണിംഗ് കോട്ടയ്ക്ക് അയച്ചിട്ട് വന്നിട്ടുണ്ട്. ജിനോ ജോസ് കറക്റ്റാണ് കേട്ടോ, റൈറ്റ് ആൻസറാണ് അയച്ചിട്ടുള്ളത്. ഞാൻ ബാക്കിയുള്ളവരുടെ പേരുകളിലേക്ക് വരാം കേട്ടോ. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ട് കൂടി ഒന്ന് കേട്ടിട്ട് പാട്ടുകൾ കൂടി കേട്ടതിന് ശേഷം റൈറ്റ് ആൻസറിലേക്കും ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജിലേക്കും ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. പ്രേമം മൂവിയിലെ പാട്ട്.

0: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7, ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

ജോബ് കുര്യൻ പാടുന്ന ഇങ്ങനത്തെ കവർ വേർഷൻസിന് ഭയങ്കര ഒരു ഭംഗിയാണല്ലേ. കേട്ട് ആസ്വദിച്ചു കഴിഞ്ഞ പാട്ടാണ്. സമയം 9 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. നമ്മളുടെ സൂചനകളിലൂടെ ഇങ്ങനെ ഉത്തരങ്ങൾ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അമീർ, ആളുടെ മെസ്സേജ് ഉണ്ട്, ചന്ദ്രലേഖ അല്ലാട്ടോ, വേറൊരു മൂവി ആയിരുന്നു അത്. നീതി മോഹൻ പറയുന്നത് ഒക്കെ ഒരു വിഷസ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സീനിയർ വൈസ് പ്രസിഡന്റ് GWC ഷിപ്പിംഗ് സർവീസസ്, ആൾക്കൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിധി മോഹൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഹാപ്പി ബർത്ത് ഡേ പ്രദീപ് സർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നമ്മളുടെയും സ്നേഹം നിറഞ്ഞ വളരെ സ്പെഷ്യലായ ഒരു വിഷസ് അദ്ദേഹത്തിന് അറിയിക്കുന്നു. ഹാപ്പി ബർത്ത് ഡേ പറയുന്നു. നെക്സ്റ്റ്, ഗുരു മൂവി ആണോ എന്ന് ചോദിക്കുന്നു. അല്ലാട്ടോ. അരുൺ എസ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. സൈനുപ്പ് പറയുന്നത് ഞാൻ പറഞ്ഞു ഉത്തരം ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റാണ്, കറക്റ്റായിട്ട് തന്നെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ഗൂഗിൾ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അമീൻ്റെ മെസ്സേജ് ഉണ്ട്. അമീനെ ഞാൻ ഓൾറെഡി സൂചനകൾ പറഞ്ഞു. ഇളയരാജയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പ്രിയദർശനാണ് സ്റ്റോറി ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, 97 റിലീസായൊരു സിനിമയാണിത് എന്നുള്ള സൂചനകളായിരുന്നു ഉള്ളത്. സഫീയുടെ മെസ്സേജ് ഉണ്ട്. ഷാജി ട്രിവാൻഡ്രോ അല്ലേ റൈറ്റ് ആൻസറാണ്. അജിയുടെ മെസ്സേജ് ഉണ്ട്. അജി ആ പോസ്റ്ററും ഡീറ്റെയിൽസും ഒക്കെ തന്നെ ഇങ്ങനെ നമുക്ക് എഴുതി അയക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ മനുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കനിമോൾ റൈറ്റ് ആയിട്ട് അയക്കുന്നു. സുനൈസ് ആ മൂവിയിലെ പാട്ട് നമുക്ക് പാടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിശാലിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷബീറിൻ്റെ മെസ്സേജ് ഉണ്ട്. ഉണ്ണിയുടെ മെസ്സേജ് ഉണ്ട്, റൈറ്റ് ആണ്. അഞ്ജന മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കീർത്തിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കീർത്തിയും റൈറ്റ് ആയിട്ട് ആൻസർ അയക്കുന്നുണ്ട്. സുനീഷ, ജസ്റ്റേച്ചി, ശ്യാംലാൽ, ജസ്റ്റിൻ ജോസ് മാസ്റ്റർ എന്നുള്ള അക്കൗണ്ട്, വിഷ്ണു, ഷംസു, നിസാം, അൻസൽ, അങ്ങനെ എല്ലാവരുടെയും മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ദാ അമീനും ദാ ലാസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ റൈറ്റ് ആൻസർ അധികമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരു യാത്രാമൊഴി എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള സിനിമയായിരുന്നു നമ്മൾ ഇന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും റൈറ്റ് ആയിട്ട് തന്നെ ഉത്തരങ്ങൾ അടിപൊളിയായിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പ്രതാപ് പോത്തനായിരുന്നു സിനിമയുടെ ഡയറക്ഷൻ. സ്ക്രീൻ പ്ലേ ജോൺ പോൾ ആയിരുന്നു. അതിൻ്റെ സ്റ്റോറി പ്രിയദർശൻ സാറായിരുന്നു. 97 റിലീസായ വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമ, ഇളയരാജയുടെ മ്യൂസിക്കോടുകൂടി വന്ന സിനിമയായിരുന്നു. അപ്പോൾ ആ ഒരു മൂവിയായിരുന്നു നമ്മൾ ഇന്നത്തെ ഹൈഡൻ സീക്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു റൈറ്റ് ആൻസർ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സമയം 9 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആണ്. September 13 ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള സ്പെഷ്യൽ വിഷസ് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുന്നു. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഏരിയ കാലൈ വനക്കം, സുപ്രഭാതം. ഒരു അടിപൊളി മോർണിംഗ് വിശ്വസമായിട്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ വീക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ യാത്രയ്ക്ക് തുടക്കമിടുകയാണ്. ഹോം ഡെലിവറി യാത്രയിൽ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. വെൽ, സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 3:04 ആവുന്നു. ഈ ഒരു ടൈമിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ബാക്ക് ടു എനർജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം പേർക്ക് തന്നെ കഴിഞ്ഞ ദിവസം വർക്കിംഗ് ആയിരുന്നു. വർക്കിംഗ് അല്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഇവൻറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ബിസി ടു ദ കോർ ആയിരുന്നു. ഒരു ഡൗട്ടും വേണ്ട ആ ഒരു കാര്യത്തിൽ. സോ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഫുൾ ഓൺ എനർജി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. September 13 ഞായറാഴ്ച ദിവസം അടിപൊളിയായിരിക്കട്ടെ എന്നൊരിക്കൽ കൂടി to all my lovely listeners. അപ്പോൾ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. യൂഷ്വലി നമ്മളൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് വരാൻ കുറച്ച് സമയമെടുക്കും. ഡിലേ ഒക്കെ അടിച്ച് ആദ്യത്തെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറേ പേരൊക്കെ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നു, ഓഫീസിലേക്ക് പോയി കാണും. അപ്പോൾ ഈ തിരക്കിനിടയിൽ പെട്ടെന്ന് ഫോൺ എടുത്തൊന്ന് മെസ്സേജ് അയക്കാനായിട്ട് കുറച്ച് ലേറ്റായി പോകും. അപ്പോൾ ആ ലേറ്റ് ആവുന്ന സംഭവം അവിടെ നിൽക്കട്ടെ. ബട്ട് ദെൻ യെസ്, നിങ്ങളുടെ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അക്കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അയക്കേണ്ട ഒരു സമയം കൂടിയാണ്. പെട്ടെന്ന് പോന്നോട്ടെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നു ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. ദാ ഒരു മനോഹരമായിട്ടുള്ള പാട്ട്, പ്രണയകാലം എന്ന സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ട്രാക്ക് നൽകിക്കൊണ്ട് ഈ വീക്ക് നമ്മൾ ദേ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. September 13 ഞായറാഴ്ച ദിവസം സന്ധ്യമാണ് കൂടിയുള്ളത് ഓൺ ഹോം ഡെലിവറി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 8:48. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
3: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
4: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റങ്ങൾ പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
5: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 20 മിനിറ്റും 29 സെക്കൻഡും. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും അൺഹാപ്പി ആവാനുള്ള പോസിബിലിറ്റീസ് ലൈഫിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തുടങ്ങണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളിൽ നമ്മൾ തുടങ്ങി വയ്ക്കും. ബട്ട് ദെൻ ഡ്രൈവിംഗ് ഫോഴ്സസ് ചുറ്റും നമുക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇറ്റ് കുഡ് ബി പേഴ്സണാലിറ്റീസ്, ഇറ്റ് കുഡ് ബി വൈബ് ഒക്കെ. ഈ വൈബും പേഴ്സണാലിറ്റിയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്, നമ്മൾ ഹാപ്പി ആവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ ഒരു മോട്ടിവോട് കൂടിയും ഫ്രണ്ടിലേക്ക് പോവാ വൈബിക്കസ്. അതാണ് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള പോയിന്റ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇതാ നമ്മൾ മോർണിംഗ് വിഷസിലേക്ക് പോവാണ്. ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നു. രാജേഷ് മട്ടക്കൽ, ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പേരില്ലാത്തൊരു നമ്പറിലേക്കാണല്ലോ വന്നേക്കണേ. ഓക്കേ, പേര് നിഷ എന്നാണ്, ചേച്ചിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അയച്ച ആളുടെ പേരില്ല കേട്ടോ. അപ്പം എന്തായാലും നിഷയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ആൻഡ് ആ ഒരു ബർത്ത്ഡേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ബർത്ത്ഡേ വിഷ് കൂടി എത്തുന്നു. ആൻഡ് ഓൾസോ വെഡിങ് ആനിവേഴ്സറി വിഷസും ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു സമയമാണ്. വെഡിങ് ആനിവേഴ്സറി വിഷ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ, പക്ഷെ അപ്പോഴത്തേക്ക് നമുക്കൊരു ബർത്ത്ഡേ വിഷ് അറിയിച്ചിരിക്കുന്നത് വിപ്പിനാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് അമാസ് എന്നാണ് പേര്. അമാസ് എന്ന് തന്നെയല്ലേ കറക്റ്റ് അല്ലേ പേര്? അമാസിന് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോലോ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

അങ്ങനെ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് കൂടി പറയുമ്പോൾ ഇനി ബാക്കിയുള്ള മെസ്സേജിന് വേണ്ടിയിട്ടും എന്റെ എനർജി പോന്നോട്ടെ. ഗുഡ് മോർണിംഗ് വിഷസും അതേപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഷാജി ടി വി എം ദി ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് അഖിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അഖിലായിരുന്നു കുറച്ച് മുമ്പ് ചേച്ചിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് വിഷസ് അറിയിക്കുകയാണ്. ഗുഡ് മോർണിംഗ് സന്ദീപ് ബ്രോ എന്ന നസീമിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, അഖിലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഐ വിൽ ബി ബാക്ക് വിത്ത് മോർ സർപ്രൈസസ് ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
5: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
6: ഹോം ഡെലിവറി

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. ഏറ്റവും അടിപൊളിയായിട്ട് മറ്റൊരു അടിപൊളി ദിവസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഒക്കെ ഇങ്ങനെ തുടങ്ങി, നമ്മൾ എനർജറ്റിക് ആയിരിക്കേണ്ട സമയമാണ്. പക്ഷേ എനർജി കുറഞ്ഞിരിക്കുകയാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, നമുക്ക് ഇവൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ബാക്ക് ടു ബാക്ക് വരുമ്പോൾ ബോഡിയിൽ ആ എനർജി നിർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് വീണ്ടും ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ബർത്ത്ഡേ അറിയിച്ചിരിക്കുന്നത് നീതി മോഹനാണ്. മെസ്സേജ് ഇങ്ങനെയാണ്: ടു സീനിയർ വൈസ് പ്രസിഡന്റ് GWC ഷിപ്പിംഗ് സർവീസസ്, അദ്ദേഹത്തിന് ആണ് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത്. പ്രദീപ് സാർ, സോ പ്രദീപ് സാറിന് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്. മേ യുവർ സ്പെഷ്യൽ ഡേ ബ്രിങ് യു ഹാപ്പിനെസ്, ഗുഡ് ഹെൽത്ത്, പീസ് ആൻഡ് കണ്ടിന്യൂഡ് സക്സസ് ഇൻ ഓൾ ദാറ്റ് യു ഡു. വിഷിംഗ് യു ആർ വണ്ടർഫുൾ ആൻഡ് മെമ്മറബിൾ ഇയർ ഹെഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നീതി മോഹൻ വലിയൂർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് തന്നെ അറിയിക്കുന്നു. വൺസ് അഗൈൻ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഹാപ്പി ബർത്ത്ഡേ.

റൈറ്റ്. അപ്പോ ഒരിക്കൽ കൂടി ആ ഒരു ബർത്ത്ഡേ വിഷസ് ഡേ കൺവേ ചെയ്തുകൊണ്ട് നമ്മൾ ഇനി പോകുന്നത് ഗുഡ് മോർണിംഗ് വിഷസ് ഫ്രം റാസ. All right, അപ്പോ ഒരിക്കൽ കൂടി ആ ഒരു ബർത്ത്ഡേ വിഷസ് ഡേ കൺവേ ചെയ്തുകൊണ്ട് നമ്മൾ ഇനി പോകുന്നത് ഗുഡ് മോർണിംഗ് വിഷസ് ഫ്രം റാസ്.

ഏതൊരു മീൽ കഴിച്ചാലും നമ്മുടെ അൾട്ടിമേറ്റ് എനർജി ഇന്നത്തെ ആദ്യത്തെ മീലിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്ക്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരെങ്കിൽ കഴിച്ചുകൊണ്ട് ഈ പാട്ടൊക്കെ കേട്ട് ഉഷാറായിട്ട് ദിവസങ്ങൾ തുടങ്ങാം. സനീമാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: Qatar's favorite radio station. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
1: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി.
2: യു ആർ ലിസണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ചെന്നൈ
4: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കളുണ്ട്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഡേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം എനർജിയൊക്കെ നമ്മൾ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു പോസിറ്റിവിറ്റി ഒത്തിരി പേര് മെസ്സേജസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ട്. ഈ മെസ്സേജസ് ഏറ്റവും അധികം സന്തോഷം വരുന്ന ഒരു സമയമാണ്, നമ്മൾക്ക് ഇഷ്ടമുള്ളവർക്ക് ബർത്ത്ഡേ വിഷസോ സ്പെഷ്യൽ ഡേ വിഷസോ ഒക്കെ പറയുന്ന ആ ഒരു സമയം. അങ്ങനെ കുറേയേറെ വിഷുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് എല്ലാവരും ഏറ്റവും അധികം അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഷെഹബാസ് സമാൻ ഷോയുടെ പേരായോ എന്നുള്ളതാണ്. ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ദേ രാവിലെ തൊട്ട് നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഹാരിസ് ഹൈ ഡിയർ എന്നുള്ള മെസ്സേജ് അയക്കുന്നുണ്ട് അതിനിടയിൽ. ഹലോ ഹാരിസ് ബ്രോ, എന്താണ് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നു, കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? ആൻഡ് നമുക്ക് ഗുഡ് മോർണിംഗ് വിഷസ് അറിയിച്ചു കൊണ്ട് ജസീടെ മെസ്സേജ് ഉണ്ട്, അമീറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നൺ എന്ന അക്കൗണ്ടിൽ നിന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ലോഡിംഗ് ആണ്, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ആൻഡ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്ന എനിക്കും ഒരു താങ്ക് യു നേർന്നുകൊണ്ട് നമ്മുടെ നീക്ക് നിഹാസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് നമ്മൾ എടുത്തേക്കുന്ന ഒരു ജോലിയല്ല. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു സന്തോഷം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണത്. അങ്ങനെ എല്ലാവരുടെ ലൈഫിലേക്കും ഒരു ചെറിയ ചെറിയ ഒരു ചെറിയ സന്തോഷം, ഒരു വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആസ് ഫ്രണ്ട്സ് സാധിക്കട്ടെ. ഇനി നമ്മൾ മറ്റൊരു ട്രാക്കിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഏറ്റവും അധികം ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ഞാനൊരു ഉത്തരം പറയാമെന്ന് വിചാരിച്ചു. ഷെഹബാസ് അമാൻ ആ ഒരു ഇവൻ്റ് നമുക്ക് തരാൻ പോകുന്ന ഓറ ഈസ് ഡിഫറെൻറ്റ്. കാരണം ആ ഒരു ഓറ എന്ന് പറയുന്നത് ആ വേദിയിൽ, ആ ഒരു ബാക്ക് സ്റ്റേജിൽ നമ്മളിട്ട പേര് വരുമ്പോൾ അതിന് വരാൻ പോകുന്ന ഒരു എനർജി, അതിന് വരാൻ പോകുന്ന ഒരു എന്താണ് ആ ഒരു സർപ്രൈസ് എലമെൻറ്റ്, ഇതൊക്കെ തന്നെ കിടിലായിരിക്കും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തതായിരിക്കും. സോ നിങ്ങൾ ആരാണ് ആ ഒരു പേര് ആ ഇവൻറ്റിന് വേണ്ടി സജസ്റ്റ് ചെയ്തേക്കുന്നത്? ഇൻഫാക്റ്റ് ഷെഹബാസ് അമാൻ വരെ ആ പേര് കേട്ടിട്ട് ആയിരിക്കും, അദ്ദേഹം കൂടിയാണ് ആ സെലക്ഷൻ പ്രോസസ്സിലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് സന്തോഷവും നമ്മുടെ ആ ഒരു അഭിമാനവും ഒക്കെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെൻ്റാണ്. ആ മൊമെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നറിയാം. ബദ്ധൻ കുറച്ചുകൂടി വെയിറ്റിങ്ങിൽ നമുക്ക് ആ ഒരു സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്തൊന്ന് വരണമല്ലോ. അപ്പോൾ ആ സെലക്ഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ആ സെലക്ട് ചെയ്യപ്പെട്ട പേരെന്നുള്ളത് പറയുന്നതായിരിക്കും, ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ നമുക്കിനി സജഷൻസ് ഓണല്ല. കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് സമയത്ത്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ആരാണ് ആ ലക്കി വിന്നർ, സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ കിട്ടാൻ പോകുന്ന ആ വ്യക്തി ആരാണെന്നുള്ളത് അറിയാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ആ ഒരു വെയിറ്റിംഗ് ചെറുതായിട്ട് ഇതാ ഒരു പാട്ടിലൂടെ ഞാൻ ബോറടി മാറ്റുന്നു. കാരണം ഓഫ് കോഴ്സ് ദേർസ് ഓൾവേസ് യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 91.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
1: In association with

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുന്ന 91.7 FM. ഹോം ഡെലിവറി ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 8:15. ബർത്ത്ഡേ വിഷസ് ഒക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ ചെയ്തിട്ട് അത് റിഗ്രറ്റ്സ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ റിഗ്രറ്റ്സ് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടില്ല. ഫാമിലിയിലുള്ള മെമ്പേഴ്സിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്ന കാര്യമാണ് ഫ്രണ്ട്സിന് ബർത്ത്ഡേ വിഷ് ചെയ്തില്ല എന്നുള്ളത്. ഇതൊന്നും ഒരു കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു മൊമെൻറ്റ് ആരെങ്കിലുമൊക്കെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാതെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എവ്രിബഡി കീപ്സ് എക്സ്പെക്ടിങ്. ഞാൻ ഒരു സത്യം, എവിടെ നിന്നെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ഒരു വാസ്തവം ആണ് കേട്ടോ. എല്ലാ പോയിന്റിലും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, മനുഷ്യൻ്റെ മനസ്സിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഒരു രീതിയിലും നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. ചിലത് ഭയങ്കരമായിട്ട് സർപ്രൈസിങ് ഒക്കെ ആയിട്ട് വരും. നമുക്ക് ഒരുപാട് പേര് സർപ്രൈസ് തരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് തന്നെ സർപ്രൈസ്ഡ് ആവും. ചില കാര്യങ്ങളിൽ ഒരു ആവറേജ് സർപ്രൈസ് ആയിരിക്കും. കാരണം നമുക്ക് ഇഷ്ടമുള്ളവർ നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന ആ ഒരു വേവ് ലെങ്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്തുക്കളുടെ ബർത്ത്ഡേ ഒന്നും വിട്ടുപോരുത്. മറന്നുപോയ അങ്ങനെ എന്തെങ്കിലും ബർത്ത്ഡേ ഇന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിഷ് ചെയ്തോളൂ കേട്ടോ. 5000997 നിങ്ങളുടെ ആ ഒരു ബർത്ത്ഡേ മെസ്സേജ് അയക്കേണ്ടത്. ബർത്ത്ഡേ മെസ്സേജ് മാത്രമല്ല, സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും വായിക്കാനായിട്ട് വിട്ടുപോകണ്ട. ഹാരിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ, ഉഷാറായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് രാജേഷ് ഷാൻഷോ, ഓക്കെ, ഇനി ഇപ്പോൾ പേര് സജഷൻസ്. രാജേഷ് ബ്രോ, അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് ലാസ്റ്റ് തേഴ്സ്ഡേ തന്നെ ക്ലോസ് ചെയ്തതാണ്. ഇനി പേര് സജഷൻ നമ്മൾ എടുക്കുന്നതായിരിക്കില്ല. ഓഫ് കോഴ്സ് ഏത് പേരാണ് സെലക്ട് ചെയ്തത് എന്നുള്ളത് പറയുന്നുണ്ടായിരിക്കും വെരി വെരി വെരി സൂൺ. സോ കീപ് ലിസ്ണിംഗ് ടു റേഡിയോ സുന്ന 91.7 FM. ഈ ഒരു ടൈമിൽ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ, നമ്മൾ ഹീറ്റിൽ നിന്നൊക്കെ മാറി, ശരിക്കും പുറത്തപ്പോൾ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റ് കൂടുതലാണ്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്, ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയി വരുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കാനായിട്ടാണ്. ഇനി വെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു പോസിബിലിറ്റി, ബോഡിക്ക് പോസിറ്റിവിറ്റി തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ തണുത്ത വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് കുടിക്കുമ്പോൾ ഭയങ്കര സുഖമൊക്കെയാണ്, പക്ഷേ ടോൺസിലൈറ്റിസും ത്രോട്ടിനൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ രീതിയിലേക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. ലൈറ്റ് ലൂക്ക് വാം വാട്ടർ ആണെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതാണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. സോ തീർച്ചയായിട്ടും ആ ഒരു ഹെൽത്ത് അപ്ഡേറ്റ് കൂടെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ്. വെള്ളം കുടിക്കുമ്പോൾ മാക്സിമം ചൂടാണെങ്കിൽ പോലും ഇച്ചിരി ലൂക്ക് വാം വാട്ടർ, ഒരു ചെറു ചൂട് വെള്ളം കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ പോകുന്നത് മറ്റൊരു ട്രാക്കിലേക്ക്. 91.7

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 15 മിനിറ്റും 16 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. കഥാസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫോൺ, മദ്ഗൂത്ത്.
5: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.
6: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
2: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Home delivery.

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ഗാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
2: You are listening to Radio Salon 91.7.

Once again, welcome back to Radio Sonar 91.7 FM Home Delivery Time. Sandeep aanu koodi ullad. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 46 മിനിറ്റും 35 സെക്കൻഡും. ഈ ചില ബർത്ത്ഡേ സെലിബ്രേഷൻസൊക്കെ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ആദ്യം വിഷ് ചെയ്യാനായിരിക്കില്ല പോകുന്നത്, കളിയാക്കാനായിരിക്കും. ഏജ് കൂടുന്നത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഈ ഏജ് കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. ഈ സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പോകുന്നത് ഹെൽത്ത് സോണിലേക്കാണ്. അപ്പോൾ എൻ്റെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ ഈ ഒരു അപ്ഡേറ്റ് 90s കിഡ്സിൻ്റെ അടുത്താണ് എടുത്തു പറയാനുള്ളത് കേട്ടോ. ഇന്നത്തെ ഹെൽത്ത് സോണിൽ നമ്മൾ എത്രയൊക്കെ തന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആണ്, മെൻ്റലി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെയാണ്, ഏജ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ തന്നെ ഇൻറ്റേർണലി ഒരുപാട് ബോഡിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, മെൻ്റലി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഒരു പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മെൻ്റലി വരുന്നതാണ്, പക്ഷേ ഫിസിക്കലി എന്തൊക്കെ ചെയ്യും. ജിമ്മിൽ പോകുന്നതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യം, അതൊക്കെ നമുക്ക് നമ്മൾ ആരോഗ്യപരമായിട്ടിരിക്കുമ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഉറക്കം ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും അധികം വേണ്ടൊരു കാര്യമാണ്. ഉറക്കത്തിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യരുത്, പ്രത്യേകിച്ച് 30 കഴിഞ്ഞവർ, 30+ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉറക്കത്തിൻ്റെ സൈക്കിളും ബോഡി ആയിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ട എനർജി, നമുക്ക് വേണ്ട ആ ഒരു ആരോഗ്യം എന്നുള്ളത് ഫുഡിൽ നിന്ന് മാത്രമല്ല, ഈ ഒരു ഉറക്കത്തിൽ നിന്നും. ബോഡിയിൽ മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ആവണമെങ്കിൽ അത് പല ആക്ടിവിറ്റീസും, ഉറക്കം റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, രാവിലെ ഉഷാറായിട്ട് എണീക്കണമെന്നുണ്ടെങ്കിൽ, ആ ഉറക്കത്തിൻ്റെ ദൈർഘ്യം 8 hours തന്നെ കൺസിഡർ ചെയ്യേണ്ടത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. എക്സ്പേർട്സ് പറയുന്ന ഈ ഒരു കാര്യത്തിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കുറച്ച് യൂത്തന്മാരായിട്ടുള്ള ജെൻസി പിള്ളേർ, അവരെയൊക്കെ ഇനി അങ്ങനെ വിളിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പോൾ 5 മണിക്കൂർ ഉറങ്ങിയാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. എന്നാലും റെഗുലറായിട്ട് 8 hours തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ്. ഉറക്കത്തിന് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഇതാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ് ഹെൽത്ത് സോണിലൂടെ. ഹെൽത്ത് പരമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് മാത്രമല്ല, നമ്മളും ഹാപ്പി ആയിട്ട് ചിരിച്ച് ആ മുഖത്തോടെ എപ്പോഴും ഇരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്ക് കടക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത്, ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇത് റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at all

ഇത് ഞങ്ങളുടെ ലോകം എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത്. റേഡിയോ സുനോ 91.7 FM-ലൂടെയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 7:46. ഖത്തർ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ഇവന്റുകളുണ്ട്. എനിക്കിപ്പോഴും മെസ്സേജ് വരുന്നത് ഷഹബാസ് അമാൻ ഷോയുടെ പേര് ഡിസൈഡ് ചെയ്തോ ഇല്ലയോ, എന്താണ് കോൺടെസ്റ്റിൽ അവസാനം സെലക്ട് ചെയ്തേക്കുന്ന ആളുടെ പേര്, ഇതൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പറയാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴല്ല, വി വിൽ ഹാവ് ടു വെയിറ്റ് എ ലിറ്റിൽ ബിറ്റ് മോർ. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ്. ജസ്റ്റ് ഇമാജിൻ, ഷഹബാസ് അമാൻ വരെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാനൽ നിങ്ങളുടെ ആ പേര് സെലക്ട് ചെയ്യുന്നു. ഓ, അടിപൊളിയല്ലേ? ഒന്ന് റൊമാൻസിഫിക്കേഷൻ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ആ ഒരു ഇവൻറ്റ് നടക്കുന്നത് QNCC-യില്, വലിയ ഒരു ബോർഡ്, ആ ബാക്കിൽ വരുന്ന LED ബോർഡിങ്, ആ ബോർഡിങ്ങിൽ നമ്മൾ സെലക്ട് ചെയ്ത പേര്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നാം, വി ആർ ക്രിയേറ്റിംഗ് എ ഹിസ്റ്ററി. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പേരുമായിട്ട് ആ ഇവൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ, യെസ്, ഓഫ് കോഴ്സ്, നമുക്ക് ഒരിക്കലും ആ ഒരു ഹിസ്റ്ററി മറക്കാനാവില്ല, ആ ഒരു ഓർമ്മ മറക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ഓർമ്മകൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റും ഒക്കെ മാറി നമുക്കും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഇവൻറ്റുകൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നു. നോട്ട് ജസ്റ്റ് ഷഹബാസ് അമാൻ ഇവൻറ്റ്, ഇനിയും ഒരുപാട് ഇവൻറ്റുകൾ വെയിറ്റിംഗ് ആണ്, സർപ്രൈസിംഗ്ലി വെയിറ്റിംഗ്. ഒത്തിരി ഇവൻറ്റിൻ്റെ ആ അനൗൺസ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഏത് ഇവൻറ്റാണ് ചൂസ് ചെയ്യേണ്ടത്, ബഡ്ജറ്റ് പ്ലാനിങ് എങ്ങനെ നടത്തണം, ഫാമിലിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടൈം, ഓണം കഴിഞ്ഞിട്ട് വരുന്ന ഇനി വിൻ്ററിലേക്ക് കടക്കുന്ന സമയമൊക്കെ വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചില്ല എന്നുണ്ടെങ്കിൽ ആകെ കയ്യിൽ പോകും. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് ഇതേപോലുള്ള കോൺടെസ്റ്റുകളിൽ ഭാഗമാകുക, നമ്മുടെ കോൺടെസ്റ്റും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് സോഷ്യൽ മീഡിയ പേജസ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. റേഡിയോസിനോട് ഒഫീഷ്യൽ പേജ് ഒന്ന് ഫോളോ ചെയ്തോളുക ഇൻസ്റ്റാഗ്രാമിൽ. ആൻഡ് ഫോർ കറൻറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ കീപ് ലിസ്ണിംഗ്, ഞങ്ങൾ കൂടെ ഉണ്ടാവും എല്ലാ ഇൻഫർമേഷൻസും നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട്. ഇപ്പോൾ ആ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്, മഞ്ജരി പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക് ഫ്രം മൂവി ഉർമി.

0: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. September 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gyaram vare vaigittu 5 mani mudal. 917
2: Joy Alukas 917 evenings
3: presented by Joy Alukas, world's favorite jeweler.
4: Powered by
1: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
3: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Hi, ഞാൻ സോന നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
4: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജി.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
3: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
0: Home delivery.
8: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു ഹോം ഡെലിവറി. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 കഴിഞ്ഞ് 26:51. ടെക്നോളജി പരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ടെക് അപ്ഡേറ്റ് പറയാൻ പോലും പറ്റാത്ത രീതിയിലാണ് പല പ്രൈസിങ്സും വന്നുകൊണ്ടിരിക്കുന്നത്. ഈസ് ഇറ്റ് റിയലി റിക്വയർഡ് ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ ഫോണൊക്കെ എടുക്കണം? എന്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ള ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്നത്തെ ടെക് ടോക്കിൽ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കലായിട്ടുള്ള വർത്തമാനങ്ങളിലേക്ക് വരുമ്പോൾ ശരിക്കും ഫോൺ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോൺ കൊണ്ട് തന്നെ പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഫോണിൽ പണിയെടുത്ത് ചിലർക്ക് ക്രേസാണ്. ചില അപ്ഡേറ്റ്സ്, ഗാഡ്ജറ്റ്സ് ഇതൊക്കെ തന്നെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഫോണിൽ വരുന്ന അപ്ഡേറ്റ്സ് അത് റെഗുലറായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു വസ്തുവിലേക്ക് നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് വർത്ത് ആണോ, നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. പക്ഷേ ട്രെൻഡിനൊപ്പം പോകുന്ന ഒരുപാട് പേര് നമുക്കറിയാം. ട്രെൻഡ് അനുസരിച്ച് കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്കറിയാം. ഈ ഒരു പോയിന്റിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്, എവിടെയെങ്കിലുമൊക്കെ ഈ പ്രൈസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റ്, ബഡ്ജറ്റിൻ്റെ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ടിക്ടോക്ക് അതുമായിട്ട് റിയലി കണക്റ്റഡ് ആണ്. നമ്മൾ ഫാമിലിയായിട്ട് നമുക്ക് കിട്ടുന്ന മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കൂടുതലും കാശ് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വൈ? ബിക്കോസ് നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു മാസത്തെ സാലറി മാത്രം വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. നാട്ടിലെ ചിലവെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത സംഭവമാണ്. നമ്മുടെ മൈൻഡിലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ ഒരു കാൽക്കുലേഷൻസും ആ ഒരു സ്പെൻഡിങ് ഒക്കെ പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ, ചിലപ്പോൾ നമ്മുടെ ഫാമിലി, കസിൻസ്, ഓഫ് കോഴ്സ് നമ്മൾ മറ്റൊരു സ്ഥലത്തു നിന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുമൊക്കെ ആയിട്ടുള്ള ആ മൊമെന്റ്സിൽ നമുക്ക് ചിലവാവുന്നത് ഒരുപാട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, പക്ഷേ അതിന് വേണ്ടിയിട്ട് കൂടിയാണ്, അതിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈഫിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റ്റിലേക്കൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ പേഴ്സണലായിട്ട് ഇങ്ങനത്തെ ഗാഡ്ജറ്റ്സ് കാര്യങ്ങൾ, എസ്പെഷ്യലി ഫോണൊക്കെ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് എത്രത്തോളം വർത്താണ്, നമ്മുടെ വർക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് കോൺട്രിബ്യൂഷൻസ് തരാനായിട്ട് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺസ് ഏതൊരു ഗാഡ്ജറ്റ് ആണ്, വെതർ ഇറ്റ്സ് എ ലാപ്ടോപ്പ്, വെതർ ഇറ്റ് ഇസ് എ പേഴ്സണൽ എനി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ദാറ്റ് യു യൂസ്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വാഷിംഗ് മെഷീനിൽ തന്നെ 10,000 രൂപ മുതൽ, നാട്ടിലായാലും കേട്ടോ പറയുന്നത്, 10,000 രൂപ മുതൽ 50,000 രൂപയും അതിനും മുകളിലുള്ള വാഷിംഗ് മെഷീൻസ് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. പക്ഷേ ഇതിൻ്റെ യൂസബിലിറ്റി, നമുക്ക് വരുന്ന ആ ഒരു അക്കൗണ്ടബിലിറ്റി എല്ലാം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഈ പർച്ചേസ് ഒക്കെ നടത്താനായിട്ട്. സോ ഇന്നത്തെ ടെക്നിക്കൽ അപ്ഡേറ്റ് പ്രത്യേകിച്ച് ഗാഡ്ജറ്റ്സുകൾ, ഒരുപാട് ഫോണുകൾ ഇറങ്ങാൻ പോകുന്നു, അപ്പോൾ അതൊക്കെ മാറ്റണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈം നമുക്ക് റീതിങ്ക് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ്. റീതിങ്ക് ചെയ്യാൻ മറ്റാരുടെയും പെർമിഷൻ നമുക്ക് വേണ്ട എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കടക്കുകയാണ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM,
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെ ഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ഞാൻ
0: സുജാ ചേച്ചിയാണ്. യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome, welcome once again. Welcome back to Radio Sonda 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം സന്ധ്യമാണ് കൂടെയുള്ളത്. ജീവിതത്തിൽ ലാസ്റ്റ് മിനിറ്റ് ചാൻസസ് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർപ്രൈസ് ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചിന്ത എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ അരികിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരും. കുറച്ച് മുന്നേ വരെ നമുക്കൊരു അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഷഹബാസ് അമാൻ ഇവൻറ്റ്, ആ ഒരു ഇവൻറ്റിൽ നമുക്ക് പേരിടാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളത്. ആൻഡ് അറ്റ് വൺ പോയിന്റ് നമ്മൾ ആ ഒരു അവസരം തേഴ്സ്ഡേ തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഖത്തറിലുള്ള കുറച്ച് പേരെങ്കിലുമൊക്കെ തന്നെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഈ വീക്കെൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചധികം പേര് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട്. അവർക്കൊക്കെ തന്നെ ആ ഒരു പേരിടാനുള്ള അവസരം നഷ്ടമായിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ ലാസ്റ്റ് ചാൻസ്. സോ അങ്ങനെ ലാസ്റ്റ് ചാൻസസിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ചാൻസ് നിങ്ങളുടെ അരികിലേക്ക് എത്തുകയാണ്.
0: പാടിയും പറഞ്ഞും ഷഹബാസ് അമാൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി യൂണിവൻസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
1: യെസ്, അപ്പോൾ ആ ഒരു സ്പെഷ്യൽ സമ്മാനത്തിന് വേണ്ടി മാത്രമല്ല ആ ഒരു മൊമെന്റ് നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ്. ഷഹബാസ് അമാൻ ഇവൻറ്റ് പേര്, ആ ഒരു കോൺടെസ്റ്റിൻ്റെ പേര് ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾക്കുള്ള ലാസ്റ്റ് അവസരമാണ്. ഇനി ഈ അവസരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഇന്നത്തെ ഡേറ്റ് ആയിരിക്കും മിക്കവാറും ലാസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇപ്പോൾ തന്നെ ഇപ്പോൾ ദേ കറൻ്റ്ലി അയച്ചു തുടങ്ങിക്കോളൂ. ലക്കി വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി തന്നുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: ഇന്ത്യയിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
1: Home delivery.

0: ഹായ്, ഞാൻ നിരഞ്ജ് മണിമ്പള രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
3: Matinee Classics.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
1: മാറ്റിനി ക്ലാസിക്സ്.

0: Hi, this is Sushin Shyam.
1: You're listening to
0: Radio Suno 91.7.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: 15 പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: മാറ്റിനി ക്ലാസിക്സ്.

ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പ്.

0: സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി മാറ്റിനി മാഷപ്പ് തുടങ്ങേണ്ട സമയം. വെൽക്കം വെൽക്കം, ഗുഡ് ആഫ്റ്റർനൂൺ. അഷ്ടമിയും നിസയുമാണ് നിങ്ങളുടെ കൂടെ ദാ ജോയിൻ ചെയ്തിരിക്കുന്നത്.
1: പ്രണയിച്ചിട്ടുണ്ടോ?
0: പ്രണയിക്കാത്തവരായിട്ട് ആരാണ് നിസ ഉള്ളത്?
1: ആരുമില്ല തീർച്ചയായിട്ടും. ഈ പ്രണയം മനസ്സിൽ വരുന്ന സമയത്തും ഇതുപോലെ നല്ല നല്ല പേരുകളൊക്കെ ചിലപ്പോൾ മനസ്സിലേക്ക് അറിഞ്ഞോ അറിയാതോ ഒക്കെ വന്നു പോകും.
0: ചില നല്ല വരികളൊക്കെ നമ്മുടെ
1: മനസ്സിലേക്ക് വരും. തമിഴിലൊക്കെ നല്ല കവിതകള്, ഭയങ്കര രസമുള്ള കവിതകൾ ഉണ്ടാവും.
0: സ്വന്തമായി കവിതയൊക്കെ എഴുതി
1: ആണല്ലേ?
0: അത് തമിഴില്.
1: തമിഴില്
0: മലയാളത്തിൽ എഴുതാനുള്ളത്
1: ശക്തിയില്ല എന്ന് പറഞ്ഞാലും പറഞ്ഞൊന്ന് വേറൊന്നുമല്ല കേട്ടോ. ഷഹബാസ് അമൻ, അദ്ദേഹം ഖത്തറിലേക്ക് എത്താനായിട്ട് പോകുന്നു. എല്ലാവരും മനോഹരമായിട്ടുള്ള ഒരുപാട് പേരുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ പേരുകൾ നൽകുന്ന സമയത്ത് ഇനിയും നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി പേരുകൾ നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 5000917 നിങ്ങൾക്ക് പേരുകൾ നമുക്ക് എഴുതി അയക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പേരുകൾ നമുക്ക് അയക്കാം. അതിൽ എന്താ പറയാ, പ്രണയവും സ്നേഹവും ഒക്കെ നിറയുന്ന സമയത്ത് ആ പാട്ടുകളും അദ്ദേഹവും ഒക്കെ ആകുമ്പോൾ ആ ടൈപ്പ് ഓഫ് പേരുകൾ എന്റെ മനസ്സിലേക്ക് വരുന്നത്.
0: എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പൊ അയച്ചതിൽ ഭയങ്കര റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നത്.
1: അതെ,
0: കുറേ പേര് ഷഹബാസ് അമൻ ലൈവ് കോൺസേർട്ട്, ലൈവ് ഇവന്റ്, ഷോ, നമുക്കതല്ലല്ലോ, നമുക്ക്
1: നിറഞ്ഞു നിൽക്കണം. പ്രണയമൊക്കെ നിറയുന്ന മനോഹരമായിട്ടുള്ള പേരുകൾ നിങ്ങൾക്ക് ഇനിയും സജസ്റ്റ് ചെയ്യാം കേട്ടോ. 5000917 നിങ്ങളുടെ പേരുകൾ ഞങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്.
0: ഉറപ്പായിട്ടും മെസ്സേജ് ഒക്കെ വേഗം അയക്കുക 5000917. ഞങ്ങൾ അതിൽ നിന്നും ഇങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല പ്രണയം തുളുമ്പുന്ന
1: പേരിന് വേണ്ടി, വാക്കിന് വേണ്ടി ഞങ്ങൾ
0: വെയിറ്റിംഗിലാണ്. അതുകൊണ്ട് വേഗം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പോന്നോട്ടെ. 5000917 അവസാനത്തെ കുറച്ച് മണിക്കൂറുകൾ കൂടിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളാവാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: This is only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സഫാരി മോളിൽ നിന്ന് മാത്രം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഹായ്, ഞാൻ ഷെയ്ൻ നിഗം.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7.

0: വെൽക്കം ബാക്ക്. ഇത് മാറ്റിനി മാഷർ ഭക്ഷണം. ഈ മിനിസയാണ് കൂടെ ഉള്ളത്. നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി ഉണ്ട്. അതായത് ആ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ടാണോ ആ ഒരു വെയിറ്റിംഗ് എന്നാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. കാരണം അല്ലേ, ആ ഒരു സിനിമയേക്കാൾ അവർ തമ്മിൽ ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെയായിരിക്കും അവർ സിനിമ വരാൻ പോകുന്നത്.
1: അതെ, പറഞ്ഞു വന്നത് പദയാത്ര എന്ന് പറയുന്ന മൂവിയെ കുറിച്ചിട്ടാണ്. അടൂർ ഗോപാലകൃഷ്ണൻ, മമ്മൂക്ക. കഴിഞ്ഞ ദിവസത്തെ ഇവന്റിൽ ഇങ്ങനെ അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ എന്റെ നായകന്മാരെ അങ്ങനെ ആവർത്തിക്കാറില്ല, ഞാൻ ഏറ്റവും അധികം ആവർത്തിച്ച നടൻ മമ്മൂക്കയാണ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് മമ്മൂക്കയാണോ പ്രിയപ്പെട്ട നടൻ എന്ന് ചോദിക്കാറുണ്ട് എന്ന് അദ്ദേഹം ആ ഒരു സ്റ്റേജിൽ ആ ഒരു വേദിയിൽ പറയുന്നുണ്ട്. അപ്പം വീണ്ടും തീർച്ചയായിട്ടും രണ്ടുപേരും ഒന്നിക്കുന്ന സമയത്ത് മലയാള സിനിമയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
0: അതിൻ്റെ ഒരു ട്രെയിലർ ഓൾറെഡി വന്നു കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. യൂട്യൂബിലൊക്കെ തന്നെ അതിൻ്റെ ട്രെയിലർ എത്തിക്കഴിഞ്ഞു. ഭയങ്കര ഒരു ഒരു നാട്ടിൽ നടക്കുന്ന കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. പക്ഷെ ഒന്നും നമുക്ക് അങ്ങോട്ട് തികച്ചും മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ബിറ്റ് ആൻഡ് പീസസ് പോലെ ഭയങ്കര സസ്പെൻസോടുകൂടി ഇങ്ങനെ വെക്കുന്ന ഒരു ട്രെയിലർ ആണത്.
1: തീർച്ചയായിട്ടും നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാലോ
0: പറ്റില്ല
1: എങ്ങനെയുള്ള ചിത്രമായിരിക്കും. ചിലപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഊഹിക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഊഹിക്കും. അപ്പൊ അടൂരിന്റെ ഒരു സിനിമയാകുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതയും അതിൻ്റെതായ ഭാവ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും സംശയം. എനിക്ക് ആ പേര് നല്ല ഇഷ്ടപ്പെട്ടു, പദയാത്ര.
0: അതെ അതെ അതെ, എനിക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ആ ഒരു ഇവന്റിൽ ഇവ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഷാഡോ പോലെ തോന്നുന്ന രീതിയിൽ ആ ട്രെയിലർ ലോഞ്ച് ആയപ്പോഴാന്ന് തോന്നി. ഇവർ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എല്ലാവരും ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹം, അതെന്തായാലും ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
1: ഓക്കെ, അപ്പോൾ എന്തായാലും പദയാത്രയ്ക്ക് നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
0: ചെന്നൈ ബീച്ച്.
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
6: Brought to you by
7: Safari, world-class shopping experience, Doha, Qatar.
6: And
8: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. അഷ്ടമി നിസയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞങ്ങൾ ഇനി പറയാനായിട്ട് പോകുന്നത് സിനിമാ മേഖലയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും കാണുന്നത് ആ ഒരു സ്ക്രീനിലേക്ക് വരുന്ന നടീ നടന്മാരെയും അല്ലെങ്കിൽ സഹനടന്മാരെയും സഹനടിമാരെയും മറ്റുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെയാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരാണ്. അതിൽ തന്നെ പലർക്കും പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ റോളുകളുമുണ്ട്. അതിൽ ഒരു റോളിനെ കുറിച്ചിട്ട് തന്നെ നമുക്ക് പറയാം.
1: അതെ, പ്രൊഡക്ഷൻ കൺട്രോളർ. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് കേട്ടോ സിനിമയുടെ. അതൊക്കെ അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ഇവർക്ക് ജസ്റ്റ് കോർഡിനേറ്റ് ചെയ്താൽ മതിയല്ലോ, എളുപ്പമാണല്ലോ, ആൾക്കാരൊക്കെ വന്ന് നോക്കുക, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ പൊതുവെ ഒരു ധാരണ.
0: ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കുഞ്ഞിലെ ഞാൻ ഈ സിനിമ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഈ പണ്ടത്തേക്ക് ഇതില് ലോഞ്ചസിലൊക്കെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ് വിളിക്കും, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ് വിളിക്കും. എന്റെ മനസ്സിൽ എന്തായിരുന്നു അറിയോ, ഓ ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഒക്കെ പൈസ ഈ പ്രൊഡക്ഷൻ കൺട്രോളറിന്റെ കയ്യിലുണ്ടാവും, അയാൾ അങ്ങനെ അതനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും അങ്ങനെയായിരുന്നു ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് അത് അങ്ങനെ
1: കുറെ കാര്യങ്ങൾ വേറെ ഉണ്ടല്ലേ. ഇപ്പം സിദ്ധു പനക്കിൽ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അതേ സിനിമയ്ക്കുള്ളിലെ കഥകള്, സിനിമയ്ക്ക് പിന്നിലെ സ്റ്റോറികള്, പല താരങ്ങൾ എങ്ങനെയാണ് വന്നത്, അങ്ങനെയുള്ള കഥകളൊക്കെ അദ്ദേഹം മനോഹരമായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിടാറുണ്ട്. അപ്പൊ ഈ അടുത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ കൺട്രോളറുടെ ജോലി എന്താന്ന് ഒരുപാട് പേര് ഇദ്ദേഹത്തോട് വാട്സപ്പിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം അതിന് കുറച്ച് വലിയൊരു കുറിപ്പാണ്, അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അതായത് ഒരു സിനിമയുടെ ആലോചന മുതൽ റിലീസ് വരെ ആ സിനിമയുടെ നിർമ്മാതാവാണെങ്കിലും സംവിധായകനാണെങ്കിലും അദ്ദേഹം അങ്ങനെയുള്ള ആളുകളോടൊപ്പം യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. സിനിമയിലെ മറ്റു പ്രവർത്തകരെ പോലെ തന്നെ രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ ജോലി ചെയ്യുന്ന ആളുകളാണ്. രാത്രി കിടക്കുന്ന സമയത്താണെങ്കിലും എവിടെന്നെങ്കിലും ഒരു വിളി വരാം എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം വെച്ചാൽ ഇപ്പം ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ വന്നിറങ്ങുവാണെങ്കിൽ അവർക്കുള്ള വാഹനം എത്തിയോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്യുപ്മെന്റുകൾ ലൊക്കേഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് എത്തി കൃത്യസമയത്ത് തിരിച്ചു പോയോ, അല്ലെങ്കിൽ ആരെങ്കിലും താമസിക്കുന്ന ഹോട്ടലിൽ എന്തെങ്കിലും
0: പ്രശ്നമില്ല,
1: വെള്ളമില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇവർ നോക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ലൊക്കേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം 150 വരുന്ന ആളുകളെ ഓരോ ദിവസവും കൃത്യമായിട്ട് ലൊക്കേഷനിൽ എത്തിക്കുകയും തിരിച്ചയക്കുകയും ചെയ്യേണ്ടത് ഇവരുടെ ജോലിയാണ്. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ ഹണ്ട് എന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് അതാണ് അവരുടെ ഏറ്റവും രസകരവും അല്ലെങ്കിൽ ഏറ്റവും വിഷമം പിടിച്ചതുമായിട്ടുള്ള അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് ലൊക്കേഷൻ ഹണ്ടിങ് ആണ്. അത്ര കലാ സംവിധായകനും അവരുടെ ടീമും സംവിധാനം പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഡയറക്ടറും ക്യാമറമാനും അത് കാണാൻ വരുമ്പോൾ

0: ഓക്കെ ആകുമോ എന്നുള്ള ടെൻഷൻ. ഇത് കാണിച്ചു കൊടുക്കും, ഈ ലൊക്കേഷൻ ഓക്കെ ആണോ എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നു. അടുത്ത സ്ഥലത്തേക്ക് പോകണം, അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ച സ്ഥലം തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് എന്നറിയുമ്പോൾ ഒരു സന്തോഷം തോന്നും, അല്ലെങ്കിൽ വീണ്ടും നിരാശ, വീണ്ടും അടുത്ത സ്ഥലം അന്വേഷിച്ച് പോകേണ്ട വരും. അങ്ങനെ ഒരുപാട് യാത്രകൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ കുറിപ്പാണ്, അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് പറഞ്ഞു കേട്ടോ.
1: എല്ലാ കാര്യങ്ങളും ഓരോരോ ആൾക്കാരുടെയും ടിക്കറ്റുകൾ എടുക്കുന്നത് മുതൽ അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന മുതൽ എല്ലാ ടൈമും മാനേജ് ചെയ്യുന്ന മുതൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഓരോ മിനിറ്റിനും വാല്യൂ ആണെന്നുള്ളത്. കാരണം ആ മിനിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ്. അപ്പൊ അങ്ങനെ ഉള്ളൊരു ജോലിയാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്.
0: ചെറിയ പണിയല്ല,
1: അത് ചെറിയ പണിയല്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് അതിനനുസരിച്ച് ജിൽ ജിൽ നിൽക്കാൻ വേണം, അതേപോലെ എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തുക
0: മാത്രമല്ല എല്ലാരും കോർഡിനേറ്റ് ചെയ്യാന്നുള്ള, എനിക്കൊന്ന് സിനിമയിൽ ഒരു എച്ച്ആർ ആണ്, എല്ലാം നോക്കണ്ടേ,
1: എല്ലാം നോക്കണം, എല്ലാവരുടെയും സമാധാനവും സന്തോഷവും എല്ലാം എല്ലാ കാര്യങ്ങളും അറേഞ്ചും എനിക്ക് വയ്യ. ഒരു അഡ്മിൻ കം എച്ച്ആർ കം ഓവറോൾ
0: എല്ലാ പണികളും ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് വേണ്ടി അടുത്ത പാട്ട്.

0: ഇനി വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds in the പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻസ്റ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രണ്ട് ലെജൻഡറി ആക്ടേഴ്സ് തമ്മിലുള്ള ബോണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട വിജയ് ആൻഡ് അജിത്.
3: അതെ, അൾട്ടിമേറ്റ് സ്റ്റാർ അജിത്, ദളപതി വിജയ്.
2: അതെ, അങ്ങനെ തന്നെ പറയണം
3: അല്ലേ?
2: അതിപ്പോ പറയാൻ പറ്റില്ല.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ രണ്ടുപേരും ഉള്ള സിനിമകളെ കുറിച്ചും അല്ലെങ്കിൽ അവർ രണ്ടുപേരുടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ എന്താ പറയാ, എല്ലാരും സെലിബ്രേറ്റ് ചെയ്ത അതിന്റെ പോസ്റ്റുകളും റീലുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
2: അതെ അതെ, എനിക്ക് തോന്നുന്നു ആ ഒരു റേസിംഗിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ ഒരാൾ ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് എത്തുന്നത്. ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വിജയത്തുകയാണ് അവിടെ. പക്ഷെ അതിലുപരി അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് ആ ഒരു റേസിംഗ് കാറിന്റെ അവിടെ ഇരുന്നിട്ട് എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തായാലും ഭയങ്കര രസകരമായിട്ട് അവരുടെ ബോണ്ട് ഭയങ്കര ആ ഒരു വരുന്നതും മീറ്റ് ചെയ്യുന്നതും ഹഗ് ചെയ്യുന്നതും കണ്ടോണ്ടിരിക്കുമ്പോൾ ഇവർ ഒരുപാട് നാൾക്ക് മുൻപ് ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ഓർമ്മയിലേക്ക് വരുന്നത്.
3: ഒരു തമിഴ് സിനിമയാണത്.
2: അതെ,
3: വർഷം നമുക്ക് പറയാം.
2: പറയാം, കാരണം 1995 തോന്നുന്നു. അതെ അതെ, 95 ഈ ഒരു സിനിമ. ഈ പറഞ്ഞ പോലെ അവരെ രണ്ടുപേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്.
3: ഓക്കെ, അജിത്തും വിജയും ഒരുമിച്ച് അഭിനയിച്ച ഒരു തമിഴ് സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ.
2: വേഗം തന്നെ മെസ്സേജ് ആയിട്ട് അയക്കാം 5000917. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞങ്ങൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. കേട്ടോണ്ടിരിക്കുക, ഇത് മാറ്റ് നീ മാഷപ്പ് അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: You are listening to Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaalam vare vaigittu 5 mani mudal. 917 evenings.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Hi, ഞാൻ മുത്തുമണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
10: This is Matinee Masha, only on
11: Radio Suno 91.7 FM.
12: Brought to you by
13: Safari, world-class shopping experience, Doha, Qatar.
14: And
15: Malabar Gold and Diamonds in the പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അതെ, നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട അജിത് ആൻഡ് വിജയ് എന്ന രണ്ട് ആക്ടേഴ്സിന്റെ ഇടയിലുള്ള ബോണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അഷ്ടമിയും നിസയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ഒരു തമിഴ് സിനിമയുണ്ട്, 95 റിലീസായ. ആ സിനിമയുടെ പേരറിയുന്നവരുണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്.
0: ഒരുപാട് പേര് തപ്പിപ്പോയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. കണ്ടവർ എനിക്ക് തോന്നുന്നു വളരെ കുറവായിരിക്കും, കാരണം അത്രയും പഴയ ഒരു ചിത്രമായതുകൊണ്ടായിരിക്കാം. കുറെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ സൂര്യ വിജയ് കോമ്പിനേഷനിലൊക്കെ
1: കോമ്പിനേഷൻ വരുമ്പോ ആ ഒരു കോമ്പിനേഷൻ പെട്ടെന്ന്
0: അങ്ങനെ വരും. എന്തായാലും ഇവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുള്ള 1995 ഇറങ്ങിയിട്ടുള്ള ആ ഒരു സിനിമയാണ് രാജാവിൻ
1: പാർവയിലേ.
0: പാർവയിലേ, രാജാവിൻ പാർവയിലേ. ഒരു ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന ഒരു സിനിമയാണ്. മെയിൻ നടൻ എന്ന് പറയുന്നത് വിജയാണ്.
1: വിജയാണ്, ഓക്കെ. ഇന്ദ്രജയാണ് അതിൽ നായിക കഥാപാത്രം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയാണ് രണ്ടുപേരെയും നമ്മൾ ഒന്നിച്ച് കണ്ടിട്ടുള്ളത്.
0: ഉറപ്പായിട്ടും.
1: ഇനി അങ്ങനെ ഒരു സിനിമ ഉണ്ടാവൂ എന്ന് നമുക്ക്
0: അറിയില്ല. മിക്കവാറും ഉണ്ടാവില്ലായിരിക്കാം.
1: പക്ഷെ എന്തായാലും തൽക്കാലം കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ രാജാവിൻ പാർവയൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ആ ഒരു കോമ്പിനേഷൻ കാണാൻ വേണ്ടി, കാരണം യൂട്യൂബിൽ ചിലപ്പം സെർച്ച് കൂടാനും കാഴ്ച കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം നമ്മൾ തന്നെ ഇപ്പം ഒന്നെടുത്ത് കണ്ടു നോക്കുമായിരുന്നു ആ സിനിമയുടെ സീനുകളൊക്കെ തന്നെ.
0: എന്തായാലും ഇവർ രണ്ടുപേരിലും അജിത് സാറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലേ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്ന ഒരാളാണ്. കാരണം എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അങ്ങനെ
1: ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്.
0: അതെ അതെ. പക്ഷെ നമുക്ക് കൂടുതലൊന്നും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസോ അദ്ദേഹം ഒരു പബ്ലിക് അപ്പിയറൻസോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം ഇപ്പൊ ആ പാഷന് വേണ്ടിയിട്ട് ഈ ഒരു മൊമെന്റിൽ നിൽക്കുന്ന കാണുമ്പോൾ ഹ്യൂജ് റെസ്പെക്ട്.
1: പിന്നെ ഉറപ്പായിട്ടും, കാരണം പാഷനും സിനിമയും എല്ലാം കൂടെ ആൾക്ക് ആളുകളോടുള്ള ഇഷ്ടം സ്നേഹം എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരാളാണ് അജിത് എന്ന് പറയുന്നത്. അപ്പൊ അജിത്തിന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കുറെ സിനിമകൾ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലെ. ഒത്തിരി സിനിമകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്.
0: എനിക്ക് ഈ ലാസ്റ്റ് ഇറങ്ങിയ മിക്ക സിനിമകൾ നോക്കി കഴിഞ്ഞാൽ എല്ലാം വി വെച്ചിട്ടല്ലേ.
1: അതെ അതെ,
0: വേദാളം.
1: അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അജിത് മൂവി ഏതാണ് എന്നുള്ളത് ഈ സമയത്ത് ഒന്ന് ചോദിക്കുകയാണ്. മെസ്സേജിൽ നിങ്ങൾക്ക് അത് പറയാവുന്നതാണ് കേട്ടോ.
0: ഓക്കെ, വേഗം തന്നെ മെസ്സേജ് അയക്കാം. 5000917. നിസക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണ്?
1: അത് ഞാനിപ്പോ പറയണോ?
0: പറയല്ലേ.
1: അമർക്കളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്
0: അല്ലേ. എനിക്ക് അവരുടെ ഭയങ്കര രസമുള്ള ഒരു ബോണ്ടാണ്.
1: ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഉന്നോട് വാഴാതെ വാഴവെന്റെ വാഴവ്, എന്താ വരികൾ.
0: എനിക്ക് വിശ്വാസം ഭയങ്കര ഇഷ്ടമാണ്.
1: ആ വിശ്വാസം നല്ല
0: ബ്യൂട്ടിഫുൾ ആയിട്ട്.
1: പിന്നെ അതുപോലെ ഒരു സിനിമയുണ്ട്, കാതൽ കോട്ടയം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് അജിത്തും ദേവയാനിയും അഭിനയിച്ചിട്ടുള്ള ഒരു
0: സിനിമയാണ്.
1: ട്രെയിനിൽ ഇവര് കണ്ടുമുട്ടാൻ വേണ്ടി, ഇവരൊന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ, കണ്ടുമുട്ടാത്ത
0: സങ്കടം തോന്നിപ്പോ.
1: ആ സ്വെറ്ററൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ അജിത്തിന്റെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമകൾ പറഞ്ഞോളൂ.
0: വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: വെൽക്കം ബാക്ക്. അജിത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വാസം പറഞ്ഞു, അമർക്കളം പറഞ്ഞു, അങ്ങനെ കുറേ സിനിമകൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമി നിസയാണ് കൂടെയുള്ളത്.
1: എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കണ്ടുകൊണ്ടേ കഥാപാത്രം എനിക്ക് വളരെ ഇഷ്ടം. എന്താണ് ആ കഥാപാത്രത്തോട് എത്ര ഇഷ്ടമെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്.
0: എനിക്ക് അവര് ആ ലാസ്റ്റ് മിനിറ്റ് ഉണ്ടല്ലോ, ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ ബാക്കോട്ട് നോക്കുമ്പോ തബു അവിടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനില്ലേ, ആ ഒരു സീൻ കാണുമ്പോ എന്തിനാണ് ഇറങ്ങി പോയേ, ഒന്ന് തിരിച്ചു പോകുന്ന പറയുമ്പോഴത്തേക്ക് അവർ തിരിച്ചു പോകും. പക്ഷെ ഭയങ്കര രസമാണ് അതിലെ ഓരോ പാട്ടുകളാണെങ്കിലും എല്ലാം ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്.
1: അതെ അതെ, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കുറെ സിനിമകൾ പറയേണ്ടത്.
0: അതെ, എനിക്ക് ഈ മങ്കാത്ത ഭയങ്കര ഇഷ്ടമാണ്.
1: മങ്കാത്ത
0: അത് ഭയങ്കര രസമാണ്,
1: അടിപൊളി,
0: ഭയങ്കര ഒരു മാസ്,
1: അതെ
0: ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ പണ്ടത്തെ കുറേ സിനിമകളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. എന്തായാലും ഇവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം അജിത്തിന്റെ കുറേ സിനിമകളുടെ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കൊന്ന് ലാസ്റ്റ് എന്നെ അറിന്താൽ നമ്മള് പറയാൻ മറന്നുപോയി, ആ സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ വിവേകം, വിശ്വാസം, അതാ നീർക്കുണ്ട പാർവൈ, വലിമൈ, എല്ലാം വാലി വാലി, അങ്ങനെ കുറേ സിനിമകളുണ്ട്. അങ്ങനെ സിനിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞങ്ങൾക്കൊന്ന് അത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാണ്. ഈ പേരുകൾ പറയുമ്പോഴാണ് വി വെച്ച് തുടങ്ങുന്ന പേരുകൾ തന്നെ വേണമെന്ന് അദ്ദേഹത്തിന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് നിർബന്ധമുണ്ടായിരുന്നു.
1: അതെ, എന്തായാലും ഈ പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നമ്മളും പേരിടുന്ന കാര്യം സംസാരിച്ചു വരായിരുന്നു. ഷഹബാസ് അമൻ ഖത്തറിലേക്ക് വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇവന്റിന് ഒരു മനോഹരമായ പേര്, നമ്മളിങ്ങനെ പറഞ്ഞു പ്രണയം, സ്നേഹം ഒക്കെ ഉള്ള പേരുകൾ വളരെ മനോഹരമായിരിക്കും.
0: അത് നിർബന്ധമല്ലേ,
1: അതിൽ പ്രണയം വരും,
0: ആ പ്രണയവും സ്നേഹവും ഒക്കെ വരണം.
1: അതെ,
0: അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പേരുകൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. ഞങ്ങളുടെ തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് വേഗം അയക്കൂ, 5000917, കാരണം കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഞങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരും തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പൊ വേഗം തന്നെ അയച്ചോളൂ 5000917.
1: അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സമയത്തെ വിശേഷങ്ങൾ ഞങ്ങൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്.
0: ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കേട്ടോണ്ടിരിക്കുക, ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഞങ്ങൾ കൂടെ തന്നെയുണ്ട്. കേട്ട് കേട്ട്
1: കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

വെൽക്കം വെൽക്കം മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു ടൈം ഞാൻ നിങ്ങളുടെ കൂടെ ട്രൈബൽ ജോയിൻ ചെയ്യുകയാണ്. സന്ദീപാണ് കൂടെ ഉള്ളത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ 7:13. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം തന്നെ, ഒരു വീക്ക് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, ഇനിയിപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. പുതിയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ സിനിമകളുടെ വിശേഷങ്ങൾ, സിനിമ കാണാനുള്ള ലിസ്റ്റ്. ഒത്തിരി പേര് തന്നെ കഴിഞ്ഞ വീക്കും ഇവൻസ് ഒക്കെ നടന്നാലും ഞാൻ സിനിമയ്ക്ക് പോകാണ്ട് ഒരു വീക്കെൻഡ് കടന്നു പോകില്ല, അങ്ങനത്തെയൊക്കെ വാശിയുള്ളവരുണ്ട് കേട്ടോ. നല്ല വാശി തന്നെയാണ്. നമുക്ക് ശരിക്കും ഇപ്പോഴത്തെ സിനിമകളിൽ നിന്ന് കണ്ടുപിടിക്കാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനും ടെക്നിക്കലി നോക്കുമ്പോൾ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, സിനിമയുടെ കഥ സംവേർ എല്ലാം അവിടെ ഇവിടെയൊക്കെ ഒരേപോലെ നമുക്ക് തോന്നിയാലും അതിൻ്റെ അകത്തെ ടെക്നിക്കാലിറ്റീസ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി, എസ്പെഷ്യലി നമുക്ക് ഒരു പ്രണയ കഥ, രണ്ടുപേർ മീറ്റ് ചെയ്യുന്നു, ആ മീറ്റിങ്ങിന് ശേഷം അവർ തമ്മിലുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു, കോമഡി, ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും സെയിം ആവണമെന്നില്ല, എല്ലാവരുടെ ലൈഫിലും തന്നെ ഡിഫറെൻ്റ് ആണെന്നുള്ളത് നമുക്ക് തന്നെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വ്യത്യസ്തത സിനിമകളിൽ കൊണ്ടുവരുന്നു, ഡിഫറെൻ്റായിട്ട് നമ്മുടെ അടുത്ത് പോർട്രേ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരു ഡയറക്ടറിൻ്റെയും ആ ഒരു കംപ്ലീറ്റ് സിനിമയുടെ ബിഹൈൻഡ് നടക്കുന്നവരുടെ കഴിവ് തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ, ദ ക്യാമറമാൻ, എല്ലാം എല്ലാത്തിൽ നിന്നും എന്താണ് വ്യത്യസ്തമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനെ ഓരോ ബ്യൂട്ടിഫുൾ മൂവീസ് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അത്രയും വാല്യൂ ഉള്ള, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഓരോ സിനിമകളും മലയാള സിനിമയിൽ മാത്രമല്ല എൻറ്റയർലി ഇന്ത്യൻ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ, ഗുഡ് ആഫ്റ്റർനൂൺ അല്ല, ഈവനിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്, ആ ഒരു എൻഡിൽ നിൽക്കുകയാണ്. സോ തീർച്ചയായിട്ടും എല്ലാവർക്കും ആ ഒരു വിഷസ് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ആൻഡ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് പറയാനുണ്ടെങ്കിൽ ആ ഒരു വിഷസ് കൂടി അറിയിക്കേണ്ട സമയമാണ്. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, ഇത് മാറ്റിനി മാഷപ്പിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
3: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
5: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 PM മുതൽ.
4: മോർണിംഗ് സവാരി.
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
2: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
11: Just feel like you're home.
12: Hi, I'm Kailas Menon.
13: You're listening to
12: Radio Suno 91.7. Kettu kettu kootu koodam.
14: This is
15: Matinee Masha,
16: only on
15: Radio Suno 91.7 FM.
17: Brought to you by
18: Safari, world class shopping experience, Doha, Qatar.
19: And
2: Malabar Gold and Diamonds inde pudhiya showroom ippol Abohamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ.
3: Welcome back once again to Radio Sun 91.7 FM. Home delivery time. Sandeep aanu koodiyulladu. Ee oru time korchu munne nammal discuss cheythu poya 80s kaalagatta alla, pakshe ennalum namukku oru baadu nostalgic events okke thannittulla ottri gamegalude kaaryam ingane paranju poyappo oru baadu veru message aichittunde ṭo. Super Mario, Contra ennu parna oru game undarunnu. Shaky smile aanu ṭo message aichikkunnathu. Road Rash. അയ്യോ, റോഡ് റാഷ് മറക്കാൻ പറ്റാത്ത സംഭവമാണ്. നീഡ് ഫോർ സ്പീഡ്, പ്രിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്, അലാദിൻ ഗെയിം ഉണ്ടായിരുന്നു. യെസ്, ദീപു ജോയ് അയച്ചിരിക്കുന്ന മെസ്സേജ് ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്നായിരുന്നു. അത് ഓൾമോസ്റ്റ് കുറേ പേര് കളിക്കുന്ന ഗെയിം തന്നെയായിരുന്നു. അൻവർ അലിയും ക്ലാഷ് ഓഫ് ക്ലാൻസിന്റെ ഒരു ഫാൻ തന്നെയായിരുന്നു. ഇത് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇമ്പാക്ട് ഗെയിം ആയിരുന്നു റോഡ് റാഷ് എന്ന് പറഞ്ഞിട്ടാണ് രാഹുലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ അല്ലമീൻ ബ്രോയും ദാ ഒരു വലിയ ലിസ്റ്റ്, 10 ഗെയിം അടങ്ങിയ ലിസ്റ്റാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. GTA, EA സ്പോർട്സ് ക്രിക്കറ്റ് 2007, ജംഗിൾ ബുക്ക്, സൂപ്പർ മാരിയോ വേറെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് സൂപ്പർ മാരിയോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാക്സ് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. വിന്നിങ് 11 എന്ന് പറഞ്ഞിട്ട് ഫുട്ബോൾ, യെസ്, ആ ഒരു ഗെയിം അറിയാം. പക്ഷിയെ വെടിവെക്കുന്ന ഗെയിം ആംഗ്രി ബേർഡ്സ് ആണോ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും ആയിരിക്കണമല്ലോ. ജുവൽ ടെട്രിസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ട്, അതും എനിക്ക് വലിയ പരിചയമില്ലാത്ത ഗെയിമാണ്. ബ്രിക് ഗെയിം മറ്റേ നമ്മുടെ ഫോണിലും ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ അല്ലാണ്ട് കളിക്കുന്ന ബ്രിക് ഗെയിംസും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ എല്ലാവരും വിട്ടുപോയൊരു സംഭവമുണ്ട്, നമ്മുടെ സ്നേക് ഗെയിം. സ്നേക്ക് വലുതായി വിഴിഞ്ഞ് പോകില്ലേ, ആ ഒരു ഗെയിമുണ്ട്. ഒരുപാട് ഗെയിംസ് ഇതേപോലെ നമുക്ക് ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഓർമ്മകൾ, നല്ല ഓർമ്മകൾ. ഇപ്പോൾ ലൂഡോ ഭയങ്കരമായിട്ടൊരു ടൈം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴും ലൂഡോ കളിക്കുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് ഫ്ലൈറ്റിൽ, അതേപോലെ തന്നെ ട്രെയിനിലൊക്കെ ഇരുന്ന് ലൂഡോ കളിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി. ഇങ്ങനെ ലിസ്റ്റിലേക്ക് ഒരുപാട് ഗെയിംസ് ഒക്കെ എത്തുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയ, ഒരുപാട് ഓർമ്മകൾ, ഇത്തരത്തിലുള്ള ഓർമ്മകളാണ് നമ്മൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. മനോഹരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളും ആ ഓർമ്മകളിൽ നിന്ന് ഉണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സന്ദീപ് ആണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds in the പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: യുവർ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഹലോ എവരിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: Once again, welcome back. Radio Sooner 91.7 FM. Matini, Mashup in the time. Sandeep Anu Koodi. ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഈ ഒരു ടൈമിൽ മറ്റൊരു അടിപൊളി ചിത്രം. ശരിക്കും പറഞ്ഞാൽ ചില ഡയലോഗുകൾ സിനിമയാകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു ടൈമിൽ ഏറ്റവും അധികം പെട്ടെന്ന് മനസ്സിൽ ആ കാര്യം പറഞ്ഞപ്പോൾ ഒരു മുറി വെന്ത് പാർത്തായ സിനിമ വന്നു. ഈ ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് മറ്റൊരു ചിത്രം എത്തുകയാണ്. ഇറ്റ് ഇസ് എ മെഡിക്കൽ മിറാക്കിൾ എന്ന പേരുമായി സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഷ്യാമിൻ ഗിരീഷ് ഒരുക്കുന്ന ഇറ്റ് ഇസ് എ മെഡിക്കൽ മിറക്കിൾ എന്ന ചിത്രത്തിന്റെ ട്രെയിലറാണ് ദേ പുറത്തിറങ്ങാൻ പോകുന്നത്. നാളെ വൈകുന്നേരം ഇന്ത്യൻ ടൈം 6 മണിയോടുകൂടി തന്നെ ട്രെയിലർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിത്രത്തിന്റെ ആഗോള റിലീസ്

September 18 ഡോക്ടർ പോൾസ് എന്റർടൈൻമെന്റ്സ് ഡ്രീം ബിഗ് ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റേതായിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെ ഓൾറെഡി ഹിറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സോങ് ആയിട്ടുള്ള പ്രാക്ക് എന്നുള്ള സോങ് ഭയങ്കരമായിട്ട് തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അസാധാരണമായ കേൾവി ശക്തി ലഭിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചിത്രത്തിന്റെ ആ ഒരു ബേസിക് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ രസകരമായിട്ടുള്ള സിനിമയായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട കേട്ടോ. കോട്ടയം നസീർ, ആനന്ദ് മന്മഥൻ, കിരൺ പീതാംബരൻ, പാർവതി ആർ കൃഷ്ണ തുടങ്ങിയവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ ടൈം എന്ന് പറയുന്ന ഒരുപാട് ചിത്രങ്ങളുടെ റിലീസ് ഉണ്ട്. ആ ചിത്രങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അപ്പൊ അതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ഇറ്റ് ഇസ് എ മെഡിക്കൽ മിറക്കിൾ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ പകലാം. Until we meet again, this is Sandeep signing off from Matinee Mashup. Kate to Kate, Kootugudam.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: റേഡിയോ സിനോ.
3: സിനോ അപ്ഡേറ്റ്സ്.
0: സിനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഹോട്ടൽ, റെസ്റ്റോറന്റ് തുടങ്ങിയ ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഫുഡ് ഹാൻഡ്ലർ ലൈസൻസിംഗ് പരീക്ഷ ഖത്തറിന് പുറത്തുള്ള അംഗീകൃത കേന്ദ്രങ്ങളിലും എഴുതാൻ അവസരമൊരുക്കി പൊതുജനാരോഗ്യ മന്ത്രാലയം. ഭക്ഷ്യസുരക്ഷാ സംവിധാനം കൂടുതൽ ശാക്തീകരിക്കുന്നതിനും ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ സംവിധാനം. ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം നടത്തുന്ന നടപടിക്രമങ്ങളുടെ സമയം ലാഭിക്കാനും സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ഇതിലൂടെ സാധിക്കും. ലോക അന്താരാഷ്ട്ര ആർബിട്രേഷൻ കോൺഫറൻസിന് ദോഹ വേദിയാകും. 6th വേൾഡ് കോൺഫറൻസ് നവംബർ 3-4 നടക്കും. '26-'27 Under-16 ബാസ്ക്കറ്റ്ബോൾ ലീഗ് സീസണ് ഇന്ന് ദോഹയിൽ തുടക്കം. ഖത്തർ ബാസ്ക്കറ്റ്ബോൾ ഫെഡറേഷൻ ഹാളിലാണ് മത്സരങ്ങൾ നടക്കുക.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5:09 അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്. അങ്ങനെ ഈ ഒരു ദിവസം September 13, അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും, വീണ്ടും ഒരു സൺഡേ ദിവസം ആയപ്പോഴേക്കും, ഫുള്ളായിട്ട് ആ ഒരു രാവിലെ മുതലുള്ള വർക്കും കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള കഷ്ടപ്പാടിലാണോ, നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? എങ്ങനെയാണെങ്കിലും ശരി തന്നെ, എൻ്റെ ശബ്ദം ഇത്തിരി കൂടുതലായിരുന്നു തോന്നുന്നല്ലേ. ഓക്കെ, എന്തായാലും ശരി തന്നെ, ഞാനിപ്പോൾ എൻ്റെ ഈ പറഞ്ഞ പോലെ മെയിനായിട്ടുള്ള ജോലിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ ഉച്ച മുതൽ ജോലിയിൽ കയറി കഴിഞ്ഞു. പക്ഷേ എനിക്ക് രാവിലെ മുതലുണ്ടല്ലോ ഭയങ്കര എന്തോ ഒരു ഒരു സുഖക്കുറവായിരുന്നു. പക്ഷേ കുറച്ച് മുൻപ്, അതായത് ഒരു 4 മണി സമയമായപ്പോൾ, ഒരു 1.5 മണിക്കൂർ ഞാനെന്തോ പുറത്തിങ്ങനെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് അങ്ങ് മൂടങ്ങോട്ട് മാറി. അതായത് എന്തോ ഒരു ഒരു ഒരു ഉള്ളിൽ നമുക്കൊരു സുഖക്കുറവ് തോന്നുന്ന സമയത്ത് ചില ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സന്തോഷം വരും എന്നറിയില്ലേ, അതുപോലെയാണെന്ന്. അങ്ങനെ നമ്മുടെ കൂടെ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരാണെങ്കിൽ ശരിയാന്നേ, അങ്ങനെ ചിലരുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ലൈഫ് ഭയങ്കര അടിപൊളിയാന്നേ. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്കും മെൻഷൻ ചെയ്യാം, ചിലപ്പോൾ വീട്ടുകാരായിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കും. എന്തായാലും ആ ഒരു സ്പെഷ്യൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര വൃത്തികെട്ട അവസ്ഥയിലിരിക്കുമ്പോൾ എങ്ങനെ പോയാലും നമ്മളെ സെറ്റാക്കി എടുക്കാനായിട്ടുള്ള ഒരു ഒരു പവറുള്ള ചില ഫ്രണ്ട്സ് ഇല്ലേ, അവരാരാണെന്ന് വേഗം തന്നെ ഒന്ന് മെസ്സേജ് അയക്കും കേട്ടോ. 5000917-ലേക്ക്. ഒപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു മെസ്സേജസും പോന്നോട്ടെ. ഈവനിങ് മെസ്സേജസ് ആവാം, അല്ലെങ്കിൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, എവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു, ഏതൊരു ട്രാഫിക്കിലാണ് പെട്ടുകിടക്കുന്നത്, അല്ലെങ്കിൽ ട്രാഫിക് എവിടെയെങ്കിലും ഉണ്ടോ, എല്ലാ വിശേഷങ്ങളും മെസ്സേജായിട്ട് അയച്ചോളൂ. അഥവാ ഇനി ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷസ് കൊടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞു കേട്ടോ, ഞാൻ വേഗം തന്നെ പറഞ്ഞേക്കാം. 5000917-ലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നമ്മൾ ആകെ അങ്ങ് മൂഡ് ഔട്ടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ സെറ്റാക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രണ്ട്സ്, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര സന്തോഷത്തോടു കൂടി നല്ല ഒരു ഒരു ഒരു ഒരു ട്രഷറായിട്ട് ഫീൽ ചെയ്യുന്ന, നമുക്ക് എപ്പോഴും കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ചില ഫ്രണ്ട്സ്, അതാരൊക്കെയാന്ന് വേഗം മെസ്സേജ് അയച്ചോളൂ. 5000917-ലേക്ക്. അഷ്ടമിയാണ് കൂടിയുള്ളത്. നമുക്ക് പ്രണയം സിനിമയിലെ ആ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on Spotify
0: and
1: Ghana.
2: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
5: You're listening to Radio Suno 91.7 FM.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: ചിലരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ പേരുകൾ ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ള രവിശങ്കർ, താങ്ക് യു സോ മച്ച് ഫോർ മീ 917 ഈവനിങ്സ് മേക്ക് മീ ഫ്രഷ്. മുസ്തഫ സോങ് കേട്ട് അടിപൊളിയായിട്ട് 917 ഈവനിങ്സ് എന്ന ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ യാത്ര ചെയ്യുകയാണ് ഫോർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് രവിയുടെ മെസ്സേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് അസ് ലൈക് ദിസ്. ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ ഒരു അംഗമായതിൽ ഒരുപാട് വർഷങ്ങളായി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിനിടയിൽ ഷെഫീഖിൻ്റെ ഒരു ഭയങ്കര ഒരു ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഷെഫീഖിൻ്റെ ഫ്രണ്ട് റഹീം, ഓക്കെ, റഹീമിനൊരു കൊച്ചുണ്ടായി, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വിഷ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റഹീമിനും റഹീമിൻ്റെ ഭാര്യയ്ക്കും എൻ്റെ വക വിഷസ് അറിയിക്കുന്നു. കുഞ്ഞുവാവയുടെ പേര് ലയാൻ ലയൻ അല്ലേ, ലയാൻ ഇസിൻ എന്നാണ്. നല്ല പേര്, ബേബി ബോയ് ആണ്. ലയാൻ എസിൻ എന്ന് പറയുന്ന ആ ഒരു പേരും നല്ല ബ്യൂട്ടിഫുൾ നെയിം. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഒരു രണ്ട് പേരുകൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് പേരുകൾ ഇപ്പോൾ ചൂസ് ചെയ്യുന്നതും. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് അഷ്ടമി ആൻഡ് റേഡിയോ സുനോ. ഓക്കെ, ഈ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. എന്നാലും അതിൻ്റെയൊക്കെ തന്നെ ഇൻ ബിറ്റ്വീൻ ഈ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ സോങ്സും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ പാട്ട് പാടാനും പറയാനും ഒരാൾ എത്തുന്നു, ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടും പറയേണ്ട ഒരാവശ്യമുണ്ട് കേട്ടോ.
5: ഹൃദയങ്ങളിലേക്ക് പാടാൻ ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്ന ഷഹബാസ് അമൻ മ്യൂസിക് ഷോയ്ക്ക് പേരിടാൻ നിങ്ങൾക്കും ഒരവസരം. പേരുകൾ വാട്സ്ആപ്പ് ചെയ്യാം 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിക്കുന്നയാൾക്ക് ഒരു വമ്പൻ സമ്മാനം.
4: അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ റെഡിയാണോ? ക്യൂൻ ഇവൻസും അതിഗംഭീരമായി ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് സെറ്റായി കഴിഞ്ഞു. ഷഹബാസ് അമൻ ലൈവിന് വേണ്ടി സെറ്റായി കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ഫുൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് പേരുകൾ നിർദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പേരുകൾ നിർദ്ദേശിക്കാൻ പറയുമ്പോഴേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേരുകളെല്ലാവരും ഭയങ്കരമായിട്ട് ഹിന്ദി പേരുകളൊക്കെ കൊണ്ടുവരുന്നു. അതുപോലെ കുറേ പേരൊക്കെ ഇവിടെ എന്താ പറയുക, ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഷഹബാസ് അമൻ ഷോ, ഷഹബാസ് അമൻ നൈറ്റ്, അല്ലെങ്കിൽ മ്യൂസിക്കൽ നൈറ്റ്, ഇങ്ങനെയൊക്കെയാണ് പേരുകൾ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് വന്നേക്കുന്നത്. പക്ഷെ അതല്ലാതെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി പ്രണയം തോന്നുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹമൊക്കെ തോന്നുന്ന രീതിയിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേരുകളൊന്ന് കണ്ടുപിടിക്കുന്നേ, അതൊന്ന് കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയക്കുക 5000917ലേക്ക്. ആ അത് പറഞ്ഞപ്പോഴായി എൻ്റെ പൊന്നവി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ദിൽസയിലെ പാട്ട് വെച്ചുതരാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും? അപ്പോൾ വേഗം തന്നെ ഒന്ന് ആലോചിച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾ ഒന്ന് തിങ്ക് ചെയ്യുക, ആ പാട്ടുകളിലെ വരികളൊക്കെ ഒന്ന് തിങ്ക് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി നല്ല പേരുകൾ കിട്ടും. അദ്ദേഹം തന്നെ പാടിയിട്ടുള്ള കുറേ പാട്ടിൽ കുറേ നല്ല നല്ല വാക്കുകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചെടുത്ത് നല്ല പ്രണയം തോന്നുന്ന ആ ഒരു പേരുകൾ നിർദ്ദേശിക്കാം കേട്ടോ. 5000917ലേക്ക്. ഇനി പ്രണയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതുപോലുള്ള ഒരു ഒരു റൊമാൻറ്റിക് സോങ്ങിലേക്ക് പോവാണ്. ഈ പാട്ട് എപ്പോഴും നമ്മുടെ റേഡിയോയിലും ഇങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും കാറിലിരുന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു എഫക്റ്റ് കിട്ടും. കാരണം രണ്ട് സൈഡിലും സ്പീക്കർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ആ ഒരു എഫക്റ്റ് തരും, ഈ ഒരു പാട്ടിൻ്റെ എഫക്റ്റ് തരും. ആ സോങ്ങാണ് അനാർക്കലിയിലെ പാട്ട്.

ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ചെറുതായിട്ട് ഗോൾഡ് റേറ്റ് എത്രയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 24 ക്യാരറ്റ് ഗോൾഡ് 524 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 483 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡിന് 458 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡിന് 395.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് ബൈ സ്കൈ ജുവലേഴ്സ് കേട്ടോ.
2: Presented by Joya Lucas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
2: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
1: ഇവിടെ പേരുകൾ നിർദ്ദേശിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ചാറ്റ് ജി പി ടിയും ജെമിനായും വർക്ക് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം വന്നുകൊണ്ടിരിക്കുന്ന കുറേ പേരുകൾ അങ്ങനെയാണ്. എന്തായാലും ചിലരൊക്കെ കൊള്ളാം, പക്ഷേ സ്റ്റിൽ ദ പ്രോബ്ലം, ദ സൗണ്ട് ഓഫ് എ യുണീക് വൈബ്, ദ സൗണ്ട് ഓഫ് എ മ്യൂസിക്, ദ നൈറ്റ് ഓഫ് എ ഗസൽ, ദ ഗസൽ നൈറ്റ്, ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, മലയാളത്തിൽ പ്രേമം എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നൊക്കെ തോന്നുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മെലോഡിയസ് ആയിട്ടുള്ള അങ്ങനത്തെ പേരുകൾ, മലയാളം വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള പേരുകൾ നിർദ്ദേശിക്കും. നമുക്ക് എന്തിനാ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ തന്നെ, നമുക്ക് കുറച്ചും കൂടി മലയാളത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആലോചിച്ചിട്ട് മെസ്സേജ് അയക്കും കേട്ടോ. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നേരെ എനിക്ക് ഇനി എന്തായാലും കുറച്ചധികം മെസ്സേജസ് വന്ന കൂട്ടത്തിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. പേര് ആക്ച്വലി എസ് കെ. ഓക്കെ, എസ് കെ എൻ്റെ അടുത്ത് 2-3 ദിവസമായിട്ട് ഒരു പാട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് മനസ്സിലായില്ല എന്താണെന്ന്. എനിക്കിപ്പോഴാണ് ആൾ അയച്ചു തന്നത്. അതെനിക്ക് ഇപ്പോൾ കത്തി എന്താണ് ഏതാണ് പാട്ട് എന്നുള്ളത്. ഇതൊരു നോർമൽ ഒരു ഇപ്പം നമ്മൾ സിംഗിൾ സോങ്സ് ഒക്കെ, അല്ലെങ്കിൽ സോളോ മറ്റേ ആൽബം സോങ്സ് പോലെ തന്നെ ഇപ്പം ഇൻഡിപെൻഡൻറ് സോങ്സ് വരുന്നുണ്ടല്ലോ, അതുപോലെ ഒരു പാട്ടാണ്, ഒരു തമിഴ് സോങ് ആണ്. ആ ഒരു പാട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനത് ആക്ച്വലി ഇതുവരെ കേട്ടിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ് കേൾക്കണം. മറ്റേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണെന്നറിയോ, ഞാൻ ജസ്റ്റ് കേട്ട് തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ എസ് കെ, കൈൻഡ്ലി വെയിറ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നല്ല നല്ല പാട്ടുകളൊക്കെ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ആ പാട്ടുകളും എൻ്റെ കയ്യിൽ സെറ്റാണ്. ബിക്കോസ് ഈ ഒരു ഈവനിങ്

0: Bollywood.
1: Hindi hit of the hour.
0: Hindi hit of the hour. To shuru kare.
2: എ.ആർ. റഹ്മാൻ സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾ എവിടുന്നാണ് കേൾക്കുന്നതെന്നും കൂടി മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ഈ ഒരു ഈവനിങ്ങിൽ ഞങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോസൊക്കെ അയച്ചു തന്നോളൂ. ചായക്ക് കുടിച്ചോ? കുടിച്ചില്ലെങ്കിൽ ഒരു ചായക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കുടിച്ചുകൊണ്ട് ഈ ഒരു ഡ്രൈവിംഗ് അതിഗംഭീരമാവട്ടെ. ആൻഡ് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ തിരിച്ചു വന്നിട്ട് ട്രാഫിക് അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കും. ഖത്തറിൽ എവിടെ എവിടെയൊക്കെയാണ് ഇപ്പോൾ ട്രാഫിക്കുള്ളതെന്ന് പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം കീപ് ലിസ്ണിംഗ്. ഇത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: All hits all day. This is Radio Sunno 91.7 FM. Qatar's favorite radio station.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
4: Hi, ഞാൻ ഹരിശ്രീ അശോകൻ.
5: You are listening to
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM.
6: You're listening to 917 evenings, 917 evenings.
7: Presented by Joya Lucas, world's favorite jeweler.
8: Powered by
9: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000-1707.
7: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 91.7 FM.
1: Qatar's happiness frequency.
2: വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റിവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോണാറ്റ് അൽവർദാൻ സെന്റർ ആൻഡ് വഴുവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ മെയ്ഡ് ഈസിയർ. Terms and conditions apply.
3: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
0: Evenings

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: വെൽക്കം ബാക്ക് സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. അഷ്ടമിയാണ് കൂടെയുള്ളത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ സെനോ 91.7 FM-ൽ. ചില സമയത്തുണ്ടല്ലോ നമ്മളുടെ ഓഫീസിലെ ഒക്കെ തന്നെ ഒരു ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റൈല്, ചില ചില ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അല്ലേ. അങ്ങനെ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു റീൽ ഇപ്പം ഭയങ്കരമായിട്ട് ശ്രദ്ധേയമാകുന്നുണ്ട്. ഷീ ഈസ് ആക്ച്വലി ഫ്രം നോർത്ത് ഇന്ത്യ. ഓക്കെ, സോ ബേസിക്കലി ആളിട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീ ഈസ് കറന്റ്ലി ഇൻ സൗത്ത് കൊറിയ. അപ്പോൾ ഈ സൗത്ത് കൊറിയയിലെ ഒരു കമ്പനിയിലെ വർക്ക് കൾച്ചറും കാര്യങ്ങളൊക്കെ തന്നെ ആൾക്കാറിയില്ലായിരുന്നു. ബട്ട് ആൾ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയിലെ വർക്ക് കൾച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഷി ഗോട്ട് സോ അമേസ്ഡ് ബിക്കോസ് അവിടുത്തെ രീതി എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഇപ്പോൾ ഏതൊരു എംപ്ലോയി ആണെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ചയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, അതിപ്പം ജിമ്മിലോ എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ എക്സസൈസ് ചെയ്തതിൻ്റെ ഒരു റെക്കോർഡ്, അതായത് ഈ 2 ആഴ്ച ഞാൻ ചെയ്തു എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് 2 ആഴ്ച ചെയ്യണം കേട്ടോ, ചെയ്തു എനിക്ക് ഇതാണ് പ്രോഗ്രസ് ഉള്ളത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു ഒരു ഇത് മാത്രം ലൈക്ക് ഒരു പ്രൂഫ് പോലെ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അയച്ചു കൊടുക്കേണ്ടത് ഈ പറഞ്ഞ പോലെ കമ്പനിയിലെ ആൾക്കാർക്കാണ്. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദേ ഗോണ ഗെറ്റ് ലൈക്ക് ഒരു ബിഗ് പ്രൈസ്. ബിഗ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള പ്രൈസാണേ, വലിയ വലിയ ബ്രാൻഡുകളുടെയൊക്കെ പ്രൈസസ് ആണ്. അപ്പോൾ ആ ഒരു പ്രൈസസ് കിട്ടുന്നത് അവർക്കൊരു മോട്ടിവേഷൻ പോലെയാണ്. അപ്പോൾ സോ പീപ്പിൾ ആർ ടെലിംഗ് ലൈക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷീ ഈസ് ടെല്ലിങ്. അപ്പോൾ ഞാനും ആലോചിക്കായിരുന്നു, ശരിയാണ്, ഇങ്ങനെ പല പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ ഒരാളുടെ ലൈഫിൽ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നേക്കാം. സോ ഷീ ഈസ് ഗെറ്റിംഗ് റെഡി ടു വർക്ക് ഔട്ട്. അപ്പോൾ ഈ വർക്ക് ഔട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് പലർക്കും പല മോട്ടിവേഷനാണ്. So what motivates you? Like adippam njan uddeshikkunna gym ennu mathramonnum alla to allante something or the other angante valli valli gift okke kittu nu parneya അതൊരു മോട്ടിവേഷൻ ആകുമോ? ഇതായിരുന്നു എൻ്റെ ഡൗട്ട്. എന്തായാലും നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് വലിയ ഗിഫ്റ്റൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ മാത്രമാണോ ഈ പറഞ്ഞ പോലെ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ആവുക? അത് നേരെ തിരിച്ചാണോ, വേറെ എന്തെങ്കിലും രീതിയിലാണോ? എന്താണെങ്കിലും നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വേഗം മെസ്സേജ് അയക്കൂ കേട്ടോ, 5000-9171-7.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency now available on Amazon Music
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ ഒപ്പം നടിമാരായ എസ്തർ അനിൽ ഷംന കാസിം ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ സെപ്റ്റംബർ 18 വൈകിട്ട് 7 PM ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ ഏവർക്കും സ്വാഗതം
3: അതെ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ
4: തീരാവുന്നേ ഇപ്പൊ നിനക്കുള്ളൂ അപ്പൊ എങ്ങനാ പോയാലോ
2: അതെ സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം സംസം മന്തി ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂത്
5: You're listening to ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോയായ റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം
1: You're listening to 917 evenings 917 evenings presented by Joya Lucas world's favorite jeweler
2: powered by
6: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgood thodangi authentic Arabic cuisine de rizhi ariyam call 4001707
1: and
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
1: One, seven, eight.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: സുനോ ബോളിവുഡ്.

0: rate update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഗോൾഡ് റേറ്റ് എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ 24 ക്യാരറ്റ് ഗോൾഡ് 524 കത്തറിയാലും 22 ക്യാരറ്റ് ഗോൾഡ് 483 കത്തറിയാലും 21 ക്യാരറ്റ് ഗോൾഡ് 458 കത്തറിയാലും 18 ക്യാരറ്റ് ഗോൾഡ് 395.50 കത്തറിയാലും ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത്. അതിങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുമല്ലോ, എന്തായാലും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കുറഞ്ഞു നിൽക്കുകയാണ്. ആൻഡ് സ്കൈ ജുവലേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു അപ്ഡേറ്റും നൽകിയിരിക്കുന്നത്. എന്തായാലും വെൽക്കം ബാക്ക്. ഇത് 917 ഈവനിങ്സ് ആണ്. ഞാൻ കുറച്ച് മുൻപ് കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട് മേക്സ് യു ലൈക്ക് ലിറ്ററലി മോട്ടിവേറ്റ്സ് യു ടു ഡു എക്സസൈസ് എന്ന്. ഷെഫീറിൻ്റെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷെഫീർ കല്ലട പറഞ്ഞത് എൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോരോ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഇതെന്താ മനസ്സിലായില്ല എനിക്ക്, രജീഷ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. ഓക്കെ, അതെനിക്ക് എന്തായാലും അയക്കൂ. അടുത്ത എന്തായാലും ഭയങ്കര സജഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോരോ സജഷൻസ് ഞാൻ വായിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സജഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നിമിഷം നിങ്ങളൊക്കെ തന്നെ ഈവനിങ് ആണ്, ഒരു 6:30 ആയിട്ടേ ഉള്ളൂ. ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സസൈസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഡെയിലി പോകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈവനിങ് ടൈമിൽ ഒന്ന് ഇറങ്ങിയതാണോ? അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളിപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണെങ്കിലും എന്തൊരു കാര്യത്തിന് ഇറങ്ങിയതാണെങ്കിലും ശരിയാണ്, ഒന്ന് ചിന്തിക്കുക. ഈ ചാറ്റ് ജിപിടി എടുത്തും അല്ലെങ്കിൽ ഈ ജെമിനി എടുത്തൊക്കെ പോയിട്ട് ചോദിച്ചിട്ട് തിരിച്ച് വന്നിട്ട് കുറേ ഹിന്ദി പേരുകളും അല്ലെങ്കിൽ കുറേ ഇംഗ്ലീഷ് പേരുകളും ഒന്നും പറയാതെ നല്ല മലയാളത്തിലുള്ള നല്ല നല്ല പേരുകൾ സജസ്റ്റ് ചെയ്യൂ കേട്ടോ. ഷഹബാസ് അമൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കമ്പോസർ കം ബ്യൂട്ടിഫുൾ സിംഗർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ക്യൂൻ ഇവൻസ് നടത്തുമ്പോൾ അതിനൊരു പേരിടാനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കൂ, നല്ല നല്ല പാട്ടുകൾ ആലോചിക്കൂ. ആലോചിച്ച് കിട്ടുന്ന ഒരു പേര്, അതായത് ഈ പാട്ടുകളിലേക്ക് ചില വരികളിൽ ചിലപ്പോൾ പേരുകൾ ഉണ്ടാവാം. അദ്ദേഹത്തിൻ്റെ എത്രയോ പാട്ടുകളുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ നിന്നൊക്കെ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ നല്ല നല്ല വാക്കുകൾ കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറയാനായിട്ട് പറ്റില്ലേ? അപ്പോൾ അങ്ങനെ ആലോചിച്ച് ചില പേരുകൾ നിർദ്ദേശിക്കൂ കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ആളുടെ പാട്ടുകൾ, ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമാണ് ചിലതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ.

നല്ല പ്രണയം തോന്നുന്ന പാട്ടുകൾ തന്നെ നിർദ്ദേശിക്കൂ. കാരണം അത്രയും നല്ല റൊമാൻറ്റിക് സോങ്സ് ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എല്ലാം പാടിയും പറഞ്ഞും പോകുമ്പോൾ അതിലൊരു പ്രണയം എന്തായാലും ഉണ്ടാവും അല്ലേ.

ഇങ്ങനെ പല പല പാട്ടുകൾ നമ്മളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടാവും. അങ്ങനെ ഷഹബാസ് അമൻ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പേര് നിർദ്ദേശിക്കാം. ആ പേരുകൾ വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917 കേട്ടോ. അപ്പൊ ഈ പാട്ടുകളൊക്കെ തന്നെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്ക് മായ നദിയിൽ തന്നെ ആ ഒരു പാട്ടിലേക്ക് പോയാലോ. അപ്പൊ ഷഹബാസ് അമന്റെ ആ ഒരു പാട്ടൊക്കെ കേട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില പേരുകൾ ആലോചിച്ചെടുക്കൂ, എടുത്തിട്ട് മെസ്സേജ് അയക്കാം 5000917 കേട്ടോ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹൈ എവരിവൺ, ദിസ് ഈസ് രഞ്ജൻ രാജ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Presented by Joya Lucas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707.
3: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. എന്തായാലും ഈ ഒരു സമയം ഭയങ്കര അൺയൂഷ്വൽ ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് ആണ് ഖത്തറിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ പറയുന്നത്. പ്രത്യേകിച്ചും ഇപ്പം ഫോർ എക്സാമ്പിൾ ബൈക്കൊക്കെ ഓടിച്ചു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ഭയങ്കര അൺയൂഷ്വൽ ആയിട്ട് ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ചില സമയത്തൊക്കെ വരുന്ന ന്യൂസ് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, അയ്യോ ഖത്തർ കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ചിലപ്പോൾ മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്നൊന്ന് മഴ വന്ന് തണുപ്പിലേക്ക് പോയിരുന്നെങ്കിൽ എന്നൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നതൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ മാറിയും തിരിഞ്ഞും പൊടിക്കാറ്റാണെങ്കിലും അത് കഴിഞ്ഞ് വീണ്ടും ഹ്യൂമിഡിറ്റി ആണെങ്കിലും ഒക്കെ ഇങ്ങനെ വരുന്നത് കൊണ്ട് ജസ്റ്റ് വണ്ടി ഓടിക്കുന്ന സമയത്തും കുറച്ച് എക്സ്ട്രാ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളൊരു സേഫ്റ്റി മെഷറും കൂടി പറഞ്ഞിരിക്കുന്നത്. വെദർ അലേർട്ടുകളും കാര്യങ്ങളും, അതായത് ഇപ്പോൾ ഫോഗി ആയിട്ട് അല്ലെങ്കിൽ ഒരു മിസ്റ്റി കണ്ടീഷനിലൊക്കെ നമുക്ക് ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ലേറ്റ്

0: നൈറ്റോ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബി കെയർഫുൾ കേട്ടോ. അപ്പോൾ ഇത് എംഐയുടെ ഒരു ജസ്റ്റ് ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ മാത്രമാണ്. സോ വണ്ടി ഓടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ആണ്. സോ ഇപ്പോൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് പുറത്തെ ഒരു കാലാവസ്ഥ, ഞാനത് ആലോചിക്കുകയായിരുന്നു. എത്രയാണ് ഇപ്പോൾ പുറത്ത് ചൂടെന്നുള്ളത്. ഓഹ്, പുറത്തിറങ്ങാൻ പറ്റില്ല ചില സമയത്ത്. ഓക്കെ, ഇപ്പം ഒരു 34 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു രീതിയിലാണ്. കമ്പാരിറ്റീവ്ലി കുറവാണ്, ബട്ട് സ്റ്റിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാവും. ഭയങ്കര ഒരു ഒരു പുഴുങ്ങൽ ഫീൽ ഉണ്ടാവില്ലേ, ആ ഒരു ഫീലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതാണ് പ്രശ്നം. എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല പാട്ടുകളുമായി ഞാൻ കൂടെ തന്നെയുണ്ട് കേട്ടോ. ഏതൊരു ട്രാഫിക്കിൽ കിടക്കുകയാണെങ്കിലും അതല്ല ഭയങ്കര ചൂട് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീലാണെങ്കിലും ഡോണ്ട് വറി, ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക റേഡിയോ സ്നോയിലൂടെ. നമുക്ക് തമിഴ് ഫ്രഷിലേക്ക് പോയാലോ, ജനനായകനിലെ പാട്ടിലേക്ക് പോവാം.
1: Fresh song of the hour.

0: ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
1: Evenings.

സംസമ്മിലെ ഒരു പാട്ടാണ് കേട്ടത്. എന്തായാലും അതൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം അഷ്ടമിയാണ് കൂടെ ഉള്ളത്. നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. 9 മണി മുതൽ 10 മണി വരെ അതും ആരും മിസ് ഔട്ട് ചെയ്യരുത് കേട്ടോ. കാരണം ഇന്നൊരാളുടെ ബർത്ത്ഡേ ആണ്, അത് സ്പെഷ്യലായിട്ടാണ് പാട്ടുകൾ. എന്തായാലും അത് പറയുന്ന സമയത്ത് ഓരോരോ പാട്ടുകൾ എന്തായാലും ബാക്ക് ടു ബാക്ക് വരുന്നുണ്ടാവും. നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾ ഇതാണെന്ന് പറയൂ, അത് ഞാൻ വെച്ച് തരുന്നുണ്ടാവും. ആൻഡ് ഇതിനൊക്കെ ഇടയിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറക്കം കുറവ് കാര്യങ്ങൾ ഫീൽ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഉറക്കത്തിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ഈവൻ കുറേ സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, സ്ലീപ്പ് ഡിസോർഡേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ട് പറഞ്ഞ പോലെ ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ HMC റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. ബട്ട് എന്തായാലും ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ചൂട് സമയമാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഉറങ്ങുക. നമുക്ക് എത്രയൊക്കെ, ഞാൻ ഇന്ന് ആദ്യത്തെ ടോപ്പിക് എക്സസൈസ് ആണെങ്കിൽ രണ്ടാമത്തെ ടോപ്പിക്ക് സ്ലീപ്പാണ്. കാരണം എക്സസൈസ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല, നല്ല രീതിയിൽ ഉറങ്ങുക വേണം. ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് ആ റെസ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ലോങ് ഡേ ഒക്കെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആക്റ്റീവ്നെസ്സും എല്ലാം ആകെ മൊത്തത്തിൽ താളം ഫുൾ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഉറക്കം മസ്റ്റാണ്. ഇനി ഉറങ്ങാത്ത പ്രശ്നങ്ങളുണ്ട്, സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ മീ, ഞാൻ ഈ ഒരു പാട്ട് കഴിഞ്ഞ് തിരിച്ച് വരുന്നതായിരിക്കും. വന്നിട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ കഥ തുടരുന്നു എന്ന സിനിമയിലെ ഈ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാൻ നമുക്ക് ചിത്രശേഷിയും ഹരിഹരനും പാടിയ പാട്ട്.

0: 7 evenings. Only on Radio Suno 91.7 FM. 91.7 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 7 മണി കഴിഞ്ഞു 2 മിനിറ്റ് ആയിരിക്കുന്നു. വെൽക്കം ബാക്ക്. ഇതഷ്ടമിയാണ് കൂടെയുള്ളത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ. എനിക്കിനി പറയാനുള്ളത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു നിർത്തിയ ഉറക്കത്തെ കുറിച്ചിട്ട് തന്നെയാണ്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ അങ്ങനെ ഇതാ പുതുതായിട്ട് തുടങ്ങാനായിട്ട് പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പ് ഹെൽത്ത് ക്ലിനിക്കാണ്. ഹമദ് ജനറൽ ഹോസ്പിറ്റലിലാണ് ഈ ഒരു സ്ലീപ്പ് ഹെൽത്ത് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് ഉണ്ടാവും. നമ്മളുടെ സ്ലീപ്പ് ഇവാലുവേറ്റ് ചെയ്യാനും കറക്റ്റായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നൽകാനും സ്ലീപ്പ് ഡിസോർഡേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഈവൻ റെസ്പിറേറ്ററി ഡിസീസസും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കൂടുതൽ വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഇപ്പോൾ ഉറക്കത്തിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം കൂർക്കം വലിക്കുന്നത്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനും അതിനൊക്കെ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തരാനും അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അസസ്മെൻറ്റിലൂടെ കറക്റ്റായിട്ട് ഇപ്പം ഈ എനിക്ക് തോന്നുന്നു ഇൻസോംനിയ അല്ലേ, അതൊക്കെ ഓരോരോ ഈ സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണല്ലോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉറങ്ങാണ്ട് നിൽക്കുക, രാവിലെ വരെയൊക്കെ നമുക്ക് ഉറങ്ങാതിരിക്കാനായിട്ട് ഉള്ളൊരു ഒരു ടെൻഡൻസി, ഡേ ടൈമിൽ നമുക്ക് ഉറക്കം വരിക, നമ്മുടെ ഷെഡ്യൂൾ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടേയിരിക്കുക, ഈവൻ ഉറക്കത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ചിലരിലുണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, സ്ട്രെസ്, ആൻസൈറ്റി, അങ്ങനത്തെ കുറേ സൈക്കോളജിക്കൽ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സ്ലീപ്പിന് വരുന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഈ ഒരു സ്ലീപ്പ് ഹെൽത്ത് ക്ലിനിക് എന്ന് പറയുന്നത്. സോ ഇത് എല്ലാവർക്കും ബാധകമാണ്. ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒക്കെ തന്നെ ഈ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇതങ്ങനെ ചെറുതായിട്ട് വിട്ടുകളയേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പുതിയ സംഭവം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഐ റിയലി ഫീൽ ലൈക്ക് ഇതൊരു അടിപൊളി ഐഡിയ ആണ്. കാരണം നമുക്ക് അറിയില്ല, നമ്മൾ നോർമൽ ഒരു ഡോക്ടറിൻ്റെ അടുത്തായിരിക്കും ചിലപ്പോൾ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. പക്ഷേ ചിലപ്പോൾ അത് നമുക്ക് ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറയാൻ കറക്റ്റായി അതിലൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അങ്ങനൊരു ഇതാണ് നമ്മുടെ HMC കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ലീപ്പ് മെഡിസിൻസും അതുപോലെ സൈക്കാട്രി സ്പെഷ്യലിസ്റ്റും സൈക്കോളജിസ്റ്റും കാര്യങ്ങളും എല്ലാം കുറേ സംഭവങ്ങളുണ്ട്. ഓരോരോരോരോരോ വിഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. ഓക്കെ, എന്തായാലും ഈ ഒരു സമയത്ത് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഉറക്കക്കുറവുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴേക്കും ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞ് ചിലരുടെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, ഞാനതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്താണ് മൊബൈൽ ഒഴിവാക്കുക ഫസ്റ്റ് കിടക്കാൻ നേരത്ത്? അതൊരു അടിപൊളി സംഭവമാണ്. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ നമ്മൾ നോക്കിയിരിക്കും തോറും നമ്മളുടെ ഉറക്കം എന്തുമാത്രം ലേറ്റാകുന്നു എന്ന് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു 10 മണി വരെ അല്ലെങ്കിൽ 11 മണി വരെ മൊബൈലിൽ ഇങ്ങനെ റീലും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ 12 മണിയായാലും 1 മണിയായാലും ഉറങ്ങാൻ പറ്റില്ല നമുക്ക്. സീസർ അല്ലേ, അതെ സീസർ ആണ് ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സീസർ കറക്റ്റാണ് പറഞ്ഞ കാര്യം. ഉറക്കക്കുറവിന് ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫോണ് തന്നെയാണ് കേട്ടോ. ഫോണൊന്ന് മാറ്റി വെച്ച് കിടന്ന് ഉറങ്ങി നോക്ക്, ഒയ്യോ ആ ഒരു ഉറക്കത്തിന് കിട്ടുന്ന ഒരു സമാധാനവും ഒരു ഫുൾനെസ്സും ഒന്നും അല്ലാതെ കിട്ടില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ മാക്സിമം ആൾക്കാർ കേട്ടോ. അങ്ങനെ നമ്മൾ ഉറക്കത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ദാ അടുത്തൊരാൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്, ഐ ആം ഓൾസോ ഫേസിങ് സ്ലീപ്പിംഗ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഐ ആം റിയലി ഹാപ്പി, കാരണം അങ്ങനെ സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായല്ലോ. നൗ യു ഹാവ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. ഓക്കെ, എൻ്റെ സ്ലീപ്പ് വീക്ക് എന്നാണോ ഉദ്ദേശിച്ചത്? അതോ ഓക്കെ, സ്ലീപ്പ് കുറവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യൂ എന്നാണല്ലേ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, ബെൻസിൻ്റെ മനസ്സിലായി എനിക്ക്. ആ നമ്മുടെ മഞ്ഞൾ ഇട്ടിട്ടുള്ള പാല് മിൽക്ക് വിത്ത് ടേമറിക്, അത് ഞാനേ കോവിഡ് സമയത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ മഞ്ഞൾപ്പാൽ എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പാലിൽ ഒരു പൊടി മഞ്ഞളും ഒരു നുള്ള് ഇത് കുരുമുളക് പൊടിയും അതുപോലെ വേണമെങ്കിൽ ഇട്ടാൽ മതി കുങ്കുമപ്പൂവൊക്കെ, പക്ഷേ വേണ്ടെങ്കിൽ വേണ്ട, ഇട്ടിട്ട് അങ്ങനെ കുടിക്കുമായിരുന്നു. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെന്തോ ഒരു റിഫ്രഷിങ് ഫീല് ഉള്ളിൽ, എന്തോ എന്തോ ഇങ്ങനെ ഭയങ്കര ഫുള്ളായ പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. ബട്ട് എന്തോ നമുക്കൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. എന്തോ ഒരു ചെറിയ, ഞാൻ ഈ കുഞ്ഞൊരു ഒരു ഒരു പേഴ്സൻറ്റേജ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബട്ട് ആ ഒരു കോവിഡ് സമയമായതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഫ്രീ ആയതുകൊണ്ടൊക്കെ തന്നെയാണ് തോന്നുന്നു, ഫോണും നോണ്ടിരിക്കും, അതാണ് പ്രശ്നം. അതിനിടയിൽ സ്ലീപ്പിംഗ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ, നമ്മുടെ സുലൈമാൻ ചോദിച്ചിരിക്കുകയാണ് അഷ്ടമി ഉറക്കത്തിൽ കൂർക്കം വലിക്കുമോ എന്ന്. നമ്മൾ ഉറക്കത്തിൽ കൂർക്കം വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലായിരിക്കാം. ഒന്ന് ടയർഡ്നെസ് കാരണമായിരിക്കാം, ഒന്ന് ഈ നോസിൻ്റെ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും രീതിയിൽ ബ്ലോക്കേജോ കാര്യങ്ങളോ വരുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല പല പല പല റീസൺസ് ഉണ്ട്. ഞാൻ പൊതുവേ കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ അങ്ങനെ കുറുക്കാൻ വിളിക്കാറില്ല, ഞാൻ ഇതുവരെയും അങ്ങനെ ആരിൽ നിന്നും കംപ്ലയിൻസ് കേട്ടിട്ടില്ല. ഓക്കെ, പക്ഷേ നല്ല എന്താ പറയുക, പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് അത്രയും കുറേ സ്ട്രെസ്സും കുറേ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ടയേർഡായിട്ട് നമ്മൾ ഉറങ്ങാൻ നേരത്ത് കൂർക്കം വലിക്കാറുണ്ട്. അത് ഒരാളൊന്നും അല്ല കേട്ടോ, മിക്ക ആൾക്കാർക്കും അത് സംഭവിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും അത് പ്രശ്നമായിക്കൊണ്ടിരിക്കും. സോ അത് നമ്മൾ എപ്പോഴാണോ ഒന്ന് റിയലൈസ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മളൊന്ന് അതിനെക്കുറിച്ചിട്ട് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഉള്ളത് പരാഷ്ടമി എന്ന് സത്യമാണ് അനസേ, ഞാൻ ഉള്ളതാണ് പറഞ്ഞത്. എന്ത് മഞ്ഞൾപ്പാൽ കുടിക്കുന്ന കാര്യമാണോ? ഞാൻ അന്ന് കുടിച്ചിരുന്നു, ഇപ്പോൾ കുടിക്കുന്നില്ല. പക്ഷെ എൻ്റെ ഉറക്കം മഹാമോശമാണ് കേട്ടോ. ഞാൻ കുറച്ച് നാളുകളായിട്ട് ശ്രമിക്കും, വീണ്ടും കഴിയുന്നു പോവും എൻ്റെ ഉറക്കം. വീണ്ടും ഞാൻ ശ്രമിക്കും നല്ലപോലെ ഉറങ്ങാനായിട്ട്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. മേ ബി ബിക്കോസ് എൻ്റെ ഷിഫ്റ്റ് ഇങ്ങനെ ചേഞ്ച് ആവുന്നതുകൊണ്ടായിരിക്കാം. നമുക്കൊരു സ്റ്റേബിൾ ഷിഫ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഓക്കെ ആവും. ഞാൻ ഇടയ്ക്ക് വെച്ച് വീണ്ടും ഹോം ഡെലിവറിയിൽ പോയപ്പോൾ വീണ്ടും എൻ്റെ സ്ലീപ്പിംഗ് ടൈമിംഗ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇപ്പം ഷിഫ്റ്റ് വർക്കേഴ്സിനൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ടത് പ്രശ്നമായിരിക്കും ഈ ഉറക്കം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല, അത് മനസ്സിലായി കേട്ടോ ചിലരൊക്കെ. എന്തായാലും ഉറക്കം റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എത്ര മണിക്ക് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉറങ്ങാറുണ്ട്? അനസ് പറ, എത്ര മണിക്ക് അനസ് ഉറങ്ങുന്നുണ്ട്? സുലൈമാനെ പറ, എത്ര മണിക്കാണ് ഉറങ്ങാറുള്ളത്? ഞാനിപ്പോൾ വന്ന് വന്ന് ഒരു 12 മണിക്ക് ഉറങ്ങാൻ ശ്രമിക്കും. ബട്ട് സം ടൈംസ് ഇറ്റ് ക്യാൻ ഗോ ലൈക്ക് 1 o'clock ഓർ 2 o'clock, ഡിപ്പെൻസ്. ഓക്കെ, പക്ഷെ അതിൽ കുറവ്, അതായത് ഒരു 10 മണിക്കൊക്കെ ഉറങ്ങുന്നത് എൻ്റെ ജീവിതത്തിൽ അപൂർവത്തിൽ അപൂർവമാണ്, വിച്ച് ഇസ് നോട്ട് ഗുഡ്. എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ എം ആസ്കിങ് യു, എത്ര മണിക്ക് നിങ്ങൾ ഉറങ്ങും എന്നതാണ് എൻ്റെ ചോദ്യം. ദാ 11 മണി എന്ന് വന്നിരിക്കുകയാണ്. ഉറക്കത്തിൽ എണീറ്റ് നടക്കാറുണ്ടോ? ഇല്ല, ഞാൻ ഉറക്കത്തിൽ എണീറ്റ് നടക്കാറില്ല, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഷാജി ചേട്ടനും പറഞ്ഞിരിക്കുന്നത് 11 മണി എന്നാണ്. ഓക്കെ, ഞാൻ 1:30. ഓക്കെ, 1:30 അത്ര നല്ല. അപ്പോൾ എത്ര മണിക്കൂർ കിട്ടുമെന്ന് എനിക്കറിയില്ല, രാവിലെ എണീക്കുന്ന ഒരാളാണെങ്കിൽ. എന്തായാലും നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് നിങ്ങളോട് പറയാനേ ഉള്ളൂ. പക്ഷെ ഞാൻ അത്ര ഈ പറഞ്ഞ പോലെ അടിപൊളിയല്ല ആ കാര്യത്തിൽ, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. അപ്പം നിങ്ങൾ എത്ര മണിക്ക് ഉറങ്ങും എന്നുള്ളൊരു കാര്യം മെസ്സേജ് അയച്ചോളൂ 5000097 ലേക്ക്. നമുക്കൊരു പാട്ടും അതിൻ്റെ കൂടെ പ്രയറും കഴിഞ്ഞിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: വചനങ്ങളിലൂടെ.
1: തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിലെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
1: ഹായ്, ഞാൻ നിത്യ മാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
2: 917 Evenings
3: Presented by Joya Lucas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
3: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഇവിടെ ഞാൻ എത്ര മണിക്ക് ഉറങ്ങും എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് അവരുടെ ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓരോ ആൾക്കാർക്കും പല പല ടൈമിംഗ് ആയിരിക്കാം. എനിവേ, ഐ ആം ഫീലിംഗ് സോ ലൈക്ക് ഹാപ്പി. വൈ? ബിക്കോസ് കുറേ പേര് നല്ല കുട്ടികളായിട്ട് 9 മണിക്കും 10 മണിക്കൊക്കെ ഉറങ്ങുന്നവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായതിൽ. ഓ, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ബാക്കിയുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. എന്തായാലും ദാ ഇവിടെ 11 മണിക്ക് സുലൈമാൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞു ഷാജി, അതാണ് പറഞ്ഞത്. 1:30 പറഞ്ഞത് അനസാണ്. രാഹുൽ പറഞ്ഞിരിക്കുന്നത് 10 മണിക്ക് രാഹുൽ ഉറങ്ങും എന്നാണ്. സീസർ പറഞ്ഞിരിക്കുന്നത് 11:30 ഷാർപ്പ് ഉറങ്ങിയിരിക്കും എന്നാണ്. റിജു, എൻ്റെ മോനെ റിജു, 9:30 ഉറങ്ങിയിട്ട് 5 മണിക്ക് എഴുന്നേൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ഈ ഏർലി മോർണിംഗ് ഒക്കെ വരാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഈ ജോലിക്കൊക്കെ കയറേണ്ട ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കേണ്ട ഒരു ശീലമായിരിക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. എനിക്ക് ദാ എനിക്ക് 2 വർഷം മുന്നേ വരെ ഈ സ്ലീപ്പിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ കുറേ കഷ്ടപ്പെട്ട് നൈറ്റ് ഫോൺ യൂസേജ് മാറ്റിയെടുത്തു. അടിപൊളി കേട്ടോ. റിജു ആണ് ആ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഉറക്കം തിരിച്ചു പിടിച്ചു. ഇപ്പോൾ 8 മണിക്ക് ശേഷം കോളല്ലാതെ ഫോണൊന്നും തന്നെ എടുക്കാറില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് നൈറ്റ് പരിപാടിക്കൊന്നും തന്നെ വിളിക്കാറുമില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ മാറ്റുമ്പോഴാണ് നമ്മുടെ ഉറക്കം കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാവുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ രാത്രി 10 മണിക്കും 12 മണിക്കും ആയിരിക്കും ആവാ പോവാം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങുന്നത്. ഞാൻ അങ്ങനെ ഒരാളാണ്, വിച്ച് ഇസ് നോട്ട് ഗുഡ്. പക്ഷേ വീക്കെൻഡിലൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. കുറച്ച് നാളുകളായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ രാത്രി പോകുന്നത് നിർത്തി. വൈ? ബിക്കോസ് നമുക്ക് എഗെയിൻ നെക്സ്റ്റ് ഡേ വീണ്ടും ജോലിക്കെത്തി, ജോലിക്കും കൂടി നമ്മൾ കുറേ നേരം നിൽക്കേണ്ടതായതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിക്ക് തന്നെ ക്ഷീണം പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ നിർത്തിയത്. അങ്ങനെ നിർത്തുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ഫോൺ യൂസേജ്, ഫോൺ യൂസേജ് എന്ന് പറയുന്നൊരു സംഭവം ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. അത് ഭയങ്കര വലിയൊരു വില്ലനാണ്. അങ്ങനെ ഫോൺ യൂസേജ് മാറ്റിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞോളൂ. ഇവിടെ ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിതിനിടയിൽ അടിപൊളിയായിട്ട് ഒരു വോയിസ് മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വോയിസ് മെസ്സേജ് ഇങ്ങനെ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു വോയിസ് മെസ്സേജിൽ ഈ പറഞ്ഞ പോലെ പറയുന്നുണ്ട് എത്ര മണിക്ക് എങ്ങനെ ആളുടെ ഫുൾ ഒരു ചിട്ടയും കാര്യങ്ങളും ഒക്കെ തന്നെ എടുത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു വോയിസ് മെസ്സേജ് ഒന്ന് കേട്ട് നോക്കിയാലോ, ആൾക്ക് എന്താണ് ആളുടെ ഒരു ചിട്ടയെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം.
8: അഷ്ടമി, എന്റെ കാര്യത്തിലാണ് വളരെ ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. രാത്രി 10:30 വിത്തൗട്ട് എനി ഫെയിലിയർ ഞാൻ ഉറങ്ങിയിരിക്കും. ഏർലി മോർണിംഗ് 5:00 ഞാൻ എണീറ്റിരിക്കും. ലഞ്ച് 1:00 ഞാൻ ഉറങ്ങും. 2:30 ഞാൻ എണീക്കും. ഇതെന്റെ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. പിന്നെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്നോറിംഗ് 99% ആൾക്കും ഉണ്ടാവാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ വയറും ഇതൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതലാണ്. പക്ഷേ ഈ പറഞ്ഞമാതിരി എല്ലാവർക്കും 99% ആൾക്കാർക്കും ഈ പറഞ്ഞമാതിരി സ്നോറിംഗ് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളുടെ മൈൻഡാണ് നമ്മളെ ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യുന്നത്. നമ്മളൊന്നും ചിന്തിക്കാണ്ട് കാട് കയറി ചിന്തിക്കുമ്പോൾ വി കുഡ് നോട്ട് ഗെറ്റ് സ്ലീപ്പ് പ്രോപ്പർലി. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ചൊന്ന് പാട്ടൊക്കെ കേട്ട് പിന്നെ ബോഡി ഒത്തിരി ടയേർഡ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ബെഡ് കണ്ടാൽ മതി, കിടന്നുറങ്ങിയിരിക്കും. അത് നമ്മളുടെ ഓരോ ആൾക്കാരെയും ബോഡി ഷേപ്പിനനുസരിച്ച് ആയിരിക്കും കാര്യങ്ങൾ. പക്ഷെ നമ്മളൊരു ചിട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ജീവിതത്തിന് ഒരു ചിട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ പ്രോംപ്റ്റ് ആയിട്ട് നടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
7: അടിപൊളി അടിപൊളി. ഈ പറഞ്ഞ ടയേർഡ് ആയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഉറങ്ങിയിരിക്കും. പക്ഷെ അല്ലാതുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഫോൺ യൂസേജും കാര്യങ്ങളും ഒക്കെ തന്നെ മാറ്റി, പിന്നെ ഈ പറഞ്ഞ പോലെ കാട് കീറി ചിന്തിക്കുന്ന കാര്യങ്ങൾ, സ്ട്രെസ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതായിരിക്കും. അടുത്തൊരാളുടെ മെസ്സേജ്, നല്ല ഉറക്കം വരാൻ വേണ്ടിയിട്ട് ബുക്സ് വായിച്ച് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബുക്സ് വായിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരുമുണ്ട്, അതൊരു ശീലമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. എപ്പോഴും മൊബൈലിന് പകരം നമ്മൾ ബുക്സിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. നമുക്ക് വായിക്കുകയും ചെയ്യാം, അറ്റ് ദ സെയിം ടൈം ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങുകയും ചെയ്യാം. ആ ഒരു സ്ക്രീനിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ്സിൽ നിന്ന് നമ്മുടെ കണ്ണിന് കുറച്ച് റിലാക്സേഷനും കിട്ടും കേട്ടോ. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്ന റാൻഡ് മെസ്സേജാണ്. ആള് 12:30 ഉറങ്ങും, 5:30 എഴുന്നേൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലിസ്റ്റ് വന്നതിൽ കൂടുതൽ നൈറ്റ് ഔൾസ് ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നൈറ്റ് ഔൾസ് ആണ്, കാരണം നമ്മൾ ഇവിടെ ആയതുകൊണ്ടാണ്. നാട്ടിലൊക്കെ കുറച്ചും കൂടി ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നാട്ടിലെ മിക്ക സ്ഥലങ്ങളിലും മിക്ക ജംഗ്ഷനുകളിലും എല്ലാ കടയും അടച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും എല്ലാം അടച്ച് പൂട്ടി കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു 8 മണിവരെയൊക്കെ പോവില്ല ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ നേരെ തിരിച്ച് ഇവിടെ അങ്ങനെയല്ലല്ലോ, നമുക്ക് കുറച്ചും കൂടി നൈറ്റ് ലൈഫാണ് കൂടുതലുള്ളത്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ നൈറ്റ് ലൈഫിനിടയിൽ നമ്മുടെ ഉറക്കം കറക്റ്റ് ആവണം എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഒന്ന് ജസ്റ്റ് മൈൻഡിൽ വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നു അടുത്തൊരു പാട്ടിലേക്ക്.

0: This Radio Suno 91.7 FM Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: നഗറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
1: ഹായ് നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ് പെപ്പേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: 917 evenings.

വിശ്വനാഥൻ സൺസ് കണ്ടവരുണ്ടാവും ഈ ഒരാഴ്ചയില്, കാരണം ഒരുപാട് പേര് അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി നെറ്റ്ഫ്ലിക്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ കണ്ടവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ നല്ല ഉറക്കത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഉറക്കത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തന്നെ ഈ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഉറങ്ങുന്നു എന്നതിലൊക്കെ നമ്മുടെ ആ ഒരു പോസ്ചറും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറെ ആൾക്കാർ സൈഡ് തിരിഞ്ഞ് കിടക്കുന്നവരുണ്ടാവും, നേരെ കിടക്കുന്നവരുണ്ടാവും, ഒക്കെ പോട്ടെ, ഈ പറഞ്ഞ പോലെ കമിഴ്ന്ന് കിടക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ കമിഴ്ന്ന് കിടക്കുന്ന ആൾക്കാരോടാണ് എനിക്കിനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. അതായത് നമ്മൾ യൂഷ്വലി ഇപ്പം കമിഴ്ന്ന് കിടക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ, അതായത് സ്റ്റൊമക്കിൽ അങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു ഹാബിറ്റ് ഒരു രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. കണ്ടിന്യൂസ്ലി അങ്ങനെ കിടക്കുന്നെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം ആകുമ്പോഴേക്കും നമ്മളുടെ ഈ ഒരു എന്താ പറയുക, കഴുത്തിൻ്റെ ബാക്കിൽ, അതായത് ബേസിക്കലി പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു പോർഷൻസിലൊക്കെ തന്നെ ജോയിൻസും മസിൽസും ആ ഒരു നെക്ക് പെയിനൊക്കെ വന്ന് അവിടെ ഭയങ്കരമായിട്ട് കൺജസ്റ്റ് ആവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് എക്സ്പേർട്സ് പറയുന്നത്. ഒപ്പം തന്നെ ഒരു ഹൈ പില്ലോയോ അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നെക്ക് പെയിൻ്റെ കൂടെ തന്നെ ബാക്ക് പെയിൻ വരാനും ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഉറക്കക്കുറവ് കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത് ഒരു വലിയ ഭൂരിഭാഗം പേർക്കും വരാനായിട്ടുള്ള ചാൻസാണ് കൂടുതലുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് മെയിനായിട്ടുള്ള മൂന്ന് ഡേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്നതിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ നെക്ക് പ്രഷറും നെർവ് പ്രോബ്ലംസും ആണ്. അപ്പോൾ ഏകദേശം തല നമ്മളൊന്നുകിൽ ഇപ്പുറത്തെ സൈഡിലേക്കോ അപ്പുറത്തെ സൈഡിലേക്കോ, ഏത് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേ നമുക്ക് വെച്ച് കിടക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഒരു 60-90 degrees ഓഫ് ഫോർ ലൈക്ക് എന്താ പറയുക, ആ ഒരു രീതിയിൽ കഴുത്തിങ്ങനെ വെച്ച് അല്ലെങ്കിൽ ഹെഡ് ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് അത്രയും സ്ട്രെയിനാണ് നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ വരുന്നത് അല്ലേ. നമ്മൾ ഒന്നെങ്കിൽ റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ, നിങ്ങളിപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കഴുത്ത് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ ജസ്റ്റ് ഒന്ന് ബാക്കിൽ നെക്കിൽ, അതായത് ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കഴുത്ത് തിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തുമാത്രം പ്രഷറാണ് പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടുത്തെ നെർവ്സും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു പ്രഷർ അനുഭവപ്പെടും അവർക്ക്. അതുപോലെ തന്നെ തലവേദന, എഴുന്നേൽക്കുന്ന സമയത്ത് അതുപോലെ നമുക്ക് എന്തോ ഒരു ഒരു സുഖക്കുറവ്, ആ ഒരു ഉറക്കം കംപ്ലീറ്റ് ആവാത്തൊരു ഫീല്, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഷോൾഡർ പെയിൻസ് വരാനും ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു, എൻ്റെ ഉറക്കത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, എനിക്ക് ഈ ബാക്കിൽ ആ ഷോൾഡറിൻ്റെ അവിടെ ആയിട്ട് ഭയങ്കര സ്റ്റിഫ്നെസ് ഒക്കെ ഫീൽ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബാക്ക് പെയിൻ ആണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ, അതുപോലെ മസിൽ ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാക്ക് അല്ലെങ്കിൽ സ്പൈനിൻ്റെ ആ ഒരു ഷേപ്പ് എങ്ങനെയാണോ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് വേണം കിടക്കാൻ. അല്ലാതെ നമ്മൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബാക്കിന് അല്ലെങ്കിൽ സ്പൈനിന് ഭയങ്കരമായിട്ട് പ്രഷർ വരും. അപ്പോൾ അത് സ്റ്റിഫായി പെയിൻ കൂടാനുള്ള, മോർണിംഗ് ഒക്കെ പ്രത്യേകിച്ചും പെയിൻ കൂടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നൊന്നാണ് ഷോർട്ട് ഓഫ് ബ്രെത്ത്, അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റൊമക്കിലേക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ മുഖം കൂടുതലും പില്ലോയിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് മൂക്കിൽ കറക്റ്റായിട്ട് ആ ഒരു ശ്വാസം എടുക്കാനുള്ള ആ ഒരു സ്പേസ് നമുക്ക് ബ്ലോക്ക് ആവുകയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ അതിലൂടെ തന്നെ മറ്റൊരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വായി തുറന്ന് വെച്ചിട്ട് ഉറങ്ങാനായിട്ടുള്ള ഒരു ഫീലിംഗ് കൂടും. അതുപോലെ അഡീഷണലി നമ്മുടെ മുഖം ഇങ്ങനെ പില്ലോയിൽ പ്രസ്സാവും തോറും നമ്മുടെ സ്കിന്നിലൊക്കെ തന്നെ ആക്നെയും കാര്യങ്ങളൊക്കെ തന്നെ വരാനായിട്ട് ചാൻസസ് കൂടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
4: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. ജഗത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം പുറത്തേക്ക് ഇറങ്ങുന്നവർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവർ, നിങ്ങൾക്കൊക്കെ തന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ട്രാവൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ.

അതായത് ഇന്ന് ഖത്തർ എയർവേസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉച്ച സമയത്ത് ഏകദേശം ആയപ്പോഴത്തേക്കും ആ ഒരു ടൈമിലാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലിമിറ്റഡ് ടൈം ഫ്ലൈറ്റ് ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും ദോഹ ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖത്തർ എയർവേസ് ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ എക്കണോമിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഈവൻ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകളിലാണെങ്കിലും നിങ്ങൾക്ക് അവെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഈ ഓഫർ സെപ്റ്റംബർ 17 വരെ മാത്രമേ ഉണ്ടാകൂ എന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖത്തർ എയർവേസ് ലൈക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ലൈക്ക് ഒറിജിനേറ്റിംഗ് ഫ്രം ഖത്തർ ഐ മീൻ ദോഹ ആ ഒരു ഫ്ലൈറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് കൂടുതൽ സംഭവങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഖത്തർ എയർവേസിൻ്റെ ആ ഒരു വെബ്സൈറ്റിലേക്ക് ചെന്നാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ ട്രാവൽ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ ഒരു സമയത്ത് ഈ ചൂട് സമയത്തൊക്കെ ഉയ്യോ ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല ചൂടൊക്കെ ഒക്കെ മാറി നിൽക്കുന്ന പോലെ നല്ല തണുത്ത ഒരു അന്തരീക്ഷത്തിൽ പോയിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് ദിവസത്തേക്കൊന്ന് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോകില്ലേ. എനിക്കൊന്നും ഇപ്പോൾ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ആ ഒരു വമ്പൻ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ടാവും. എന്തായാലും ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർ എന്തായാലും ഒന്ന് രണ്ട് ദിവസമാണെങ്കിലും ഒരു അഞ്ച് ദിവസമാണെങ്കിലും ലീവ് കിട്ടിക്കഴിഞ്ഞാൽ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ്നപ്പ് ആയിട്ട് തിരിച്ച് വരാം കേട്ടോ. ചില സമയത്തൊക്കെ നമുക്കൊരു ട്രാവൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റീസെറ്റ് മെക്കാനിസം ആണ്. അത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. എന്തായാലും ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്ന സമയത്ത് അഷ്ടമിയാണ് കൂടെയുള്ളത്, കുറച്ചും കൂടി വിശേഷങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവാം. 917 ഈവനിങ്സ് ആണ് ഖത്തറിന്റെ ഫേവറേറ്റ് സ്റ്റേഷനിൽ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings. Chennai beats.
3: Tamil head of the hour.
4: In the art of podumakkolanda.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
1: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെയുള്ളത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു കഥയാണ് കേട്ടോ. അതായത് തരാന എന്ന് പറയുന്ന ഒരാളുടെ കഥ. ഷീസ് ആക്ച്വലി ഒരു വെൽ പെയ്ഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കരിയറൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അങ്ങ് ഹിമാചൽ പ്രദേശിൽ ആൾക്കൊരു ഫാമിലി ഹൗസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ ആൻസെസ്ട്രൽ ഹൗസ് എന്ന് പറയുന്നത് 100 വർഷത്തിലധികം പഴക്കമുള്ളൊരു വലിയ വീടാണ്. അപ്പം ഈ ഒരു വീട് ഒരു ഹോം സ്റ്റേ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ തരാന എന്ന് പറയുന്ന ആൾ ഈ കോർപ്പറേറ്റ്, അതായത് വെൽ പേയിങ് കോർപ്പറേറ്റ് ജോബൊക്കെ വേണ്ടാന്ന് വെച്ച് ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഹോം സ്റ്റേ, അതായത് ഒരു ഓവർ നൈറ്റ് വന്ന ഒരു ഐഡിയയും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ലൈക്ക് ഫുൾ കറക്റ്റ് ടൈമും കാര്യങ്ങളും ബിസിനസ് മോഡലും ഒക്കെ ബിൽഡ് ചെയ്ത് സെറ്റാക്കി ഒരു ടീമിനെയൊക്കെ തന്നെ സെറ്റാക്കി ആൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, ഹിമാചൽ പ്രദേശിലെ ഈ ഒരു വലിയ വീട് ഹോം സ്റ്റേ ആക്കി. അങ്ങനെ ഏകദേശം നിയർലി ലൈക്ക് 7 years എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു വലിയൊരു കരിയർ കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടാന്ന് വെച്ച് അതിഗംഭീരമായിട്ടൊരു സക്സസ്ഫുൾ ഹോം സ്റ്റേ ഓണർ എന്നുള്ള രീതിയിൽ ആൾ മാറി. അതും നല്ല രീതിയിലൊരു സീനിയർ ബിസിനസ് അനലിസ്റ്റ് എന്നുള്ള രീതിയിലൊരു പൊസിഷനിൽ ഇരുന്ന ഒരാളാണ് പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുത്ത്, പക്ഷെ അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് സെറ്റായിട്ട് ഇറങ്ങിയത് കേട്ടോ. ഈ എം എ ബി എ എക്കണോമിക്സിലൊക്കെ സൂപ്പറായിട്ട് എടുത്ത് അതൊക്കെ കഴിഞ്ഞ് അടിപൊളി ഒരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു ജോലിക്കൊക്കെ കയറി ജോലിയിൽ തന്നെ ഒരു വെൽ പേയിങ് ഒരു ഇതിലേക്ക് എത്തി, പ്രൊമോഷൻസോട് പ്രൊമോഷൻസ്, സാലറി ഹൈക്ക് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടി, എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണ്ട എനിക്കിതൊന്നും അല്ല വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു മൊമെൻറ്റിൽ ജസ്റ്റ് എല്ലാം വിട്ടെറിഞ്ഞ് ഒറ്റപ്പോക്ക് പോകാതെ ഷീസ് ലൈക്ക് അഡ്വൈസിങ് പീപ്പിൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ ചെയ്ത് ഓൾമോസ്റ്റ് ടൈം എടുത്ത് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ സേവിങ്സ് ചെയ്ത് അങ്ങനെ ഒരു സേവിങ്സ് ബാക്കപ്പായിട്ട് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും കേട്ടോ ഒരു ബാക്കപ്പ് ഉണ്ടായതിന് ശേഷം, യു ക്യാൻ ജസ്റ്റ് യു നോ ഡു വാട്ട് എവർ യു ഫീൽ ലൈക്ക് ഡൂയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് റിയലി മെൻ്റ് അലോട്ട്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും ജസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ലൈഫൊന്ന് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു ജോബോ കാര്യങ്ങളോ വിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിലേക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ലായിരിക്കും. പക്ഷെ തരാന കറക്റ്റ് ഒരു സൊല്യൂഷനോട് കൂടി തന്നെയാണ്, നിങ്ങൾക്ക് എന്താണോ കയ്യിലുള്ളത് നിങ്ങൾ അത് അനുസരിച്ച് സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്ത് നേരെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യം. എന്തായാലും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നേരെ ജോബ് കുര്യൻ്റെ ഒരു പാട്ടും കൂടി കേട്ടാലോ. കേട്ടുകൊണ്ടേയിരിക്കുക കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
2: ഹായ്, ഞാൻ മാല പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം ഇനി എനിക്ക് ഇതാ പോകാനുള്ള സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല കുറച്ച് പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വെച്ച് തന്നിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. അതായത് അടുത്ത വരാൻ പോകുന്ന മണിക്കൂറുകളിൽ നല്ല സോങ്സ്, നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട കുറച്ചധികം സോങ്സ് കേൾക്കാനായിട്ട് പറ്റും. ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാട്ടുകളൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ.

അപ്പൊ ഈ പാട്ടുകളൊക്കെ കേൾക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ പിന്നിലെ ഉള്ള ആ ഒരു ഒരു മഹത് വ്യക്തി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മ്യൂസിക് കമ്പോസർ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഒരു വയലിനിസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും. ഹീസ് ആക്ച്വലി ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യൻ, റൈറ്റ്? ഔസേപ്പിഷൻ സാറിനെ നമുക്കൊക്കെ തന്നെ വളരെ വളരെ വളരെ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഇതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ പാട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത 2-3 മണിക്കൂറിൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സുനോ മെൽഡീസിൽ റെഡി ആയിട്ടിരുന്നോളൂ. അങ്ങനെ ഇന്നത്തെ സുനോ മെൽഡീസ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഔസേപ്പിഷൻ സാർ സോങ്സ് ഓൺ ദ വേ ആണ്. ആ ഒരു സമയം കൊണ്ട് ടൂറിസ്റ്റ് ഫാമിലി ഒരു പാട്ടും കൂടി വെച്ച് തന്നിട്ട് ഞാൻ പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് പറ്റട്ടെ, അടിപൊളിയായിട്ടുള്ള ഉറക്കം കിട്ടട്ടെ. കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക, മൊബൈലൊക്കെ മാറ്റിവെക്കുക, നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആവുക, വെള്ളം കുടിക്കുക. ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അഷ്ടമിയാണ് പോകുന്നത് കേട്ടോ. നാളെ ഉച്ചയ്ക്ക് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.

0: This Radio Suno 91.7 FM
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
6: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
0: One seven evenings.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
2: Radio Suno 91.7.

0: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂട.
1: സുനോ മെലഡീസിൽ ഇന്ന് ഔസേപ്പച്ചൻ സ്പെഷ്യൽ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: In association with
3: Commercial Bank, we are saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home. Hello, Namaskaram. I'm Sudev Nair.
6: I'm going to take a look at Michael.
7: You're listening to
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: സുനോ മെലഡീസിൽ ഇന്ന് ഔസേപ്പച്ചൻ സ്പെഷ്യൽ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
2: അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജി.
4: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷാ, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സഫാരി മോളിൽ നിന്ന് മാത്രം.
7: Hi, this is Kalyani Priyadarshan.
8: അപ്പോ ചന്ദ്രശേഖരിക്കും സൂപ്പർ ഹീറോ ആണോ?
7: You are listening to Radio Suno 91.7.
9: സുനോ മെലഡീസിൽ ഇന്ന് ഔസേപ്പച്ചൻ സ്പെഷ്യൽ.

0: നമ്മളെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa. Nesto, all that you
2: need. Hi, this is Shah Trajan.
3: Hello, Mone. Ranga Chadan, Kaanikam, Parna, Kaanikam. Amban, Tarsi.
4: Odi Magra.
5: You are listening to
2: Radio Sino 91.7.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM,
1: Qatar's favorite radio station.
2: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

91.7 FM. 91.7 FM. Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station.